പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 26 2026 സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. കൃത്യനിഷ്ഠയും ദിനചര്യയും സൃഷ്ടിക്കുന്ന ആശ്ചര്യങ്ങളെ നാം കണ്ടിട്ടുണ്ട്. ഒരു ദിവസത്തെ 24 മണിക്കൂർ സമയം കൃത്യമായും ചിട്ടയോടുകൂടിയും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വലുതായ പല കാര്യങ്ങളും നമുക്ക് നിഷ്പ്രയാസം പ്രയോജനപ്പെടുത്താൻ പറ്റും. ജീവിതത്തിൽ വിജയം നേടിയവരിലേക്ക് നോക്കൂ. അവരുടെ ജീവിതത്തിലെ ചിട്ടയും ദിനചര്യകളുമാണ് അവരെ വിജയത്തിന്റെ കൊടിപാറിക്കാൻ പാകമുള്ളവരാക്കി തീർക്കുന്നത്. എടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിറകോട്ടു പോകാതിരിക്കുക, തന്നോട് തന്നെ നീതി പുലർത്തുക എന്ന ഈ രണ്ട് തീരുമാനങ്ങൾ വ്യക്തിജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം കൃത്യനിഷ്ഠയോടുകൂടി

0: ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ കഠിന പ്രയത്നം ആവശ്യമാണ്. കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തിബദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. സ്വന്തം ശരീരം പോലെ തന്നെ ചുറ്റുമുള്ള പരിസരത്തെ കൂടി ശുദ്ധമാക്കി വയ്ക്കേണ്ടതും ദിനചര്യയുടെ ഭാഗമാക്കി തീർത്ത് നാം കൊണ്ടുപോകുമ്പോൾ ഊർജ്ജസ്വലമായ ഒരു മനസ്സ് നമ്മിൽ ഉണരുന്നു. ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധി

0: പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: റഷ്യൻ അബ്ദുൽ ഫത്താഖ് അൽ സിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികകളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ാണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനം

0: മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായത്തോട് KFB കേന്ദ്രത്തിൽ MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ഉടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ 500 റണ്ണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി 2, 117 പോയിന്റോടെ തിരുവനന്തപുരം 3 സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻദിയും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക സുരേഷ് ചന്ദ് ശർമ്മ.
3: യു ആർ നൌ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗം ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും

0: കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോബത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: We are also leveraging technology to overcome geographical barriers. Platforms such as e-Sanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2-ാം പതിപ്പ് ഒക്ടോബർ 4-ന് തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ യു ജി സി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ

0: പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തര സൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിനു ശേഷവും H-1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800 പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2 ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവാ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമോട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: സൂര്യന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999-444-880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സദനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: പ്രശസ്ത നാടക അഭിനേതാവ് അജീഷ് കൃഷ്ണയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ KPSC നിന്ന് നമ്മുടെ
2: പ്രശാന്ത് നാരായണൻ,
1: അതെ,
2: നാടക ഛായാമുഖി മോഹൻലാലും മുകേഷുമാണ് ഭീമസേനായിട്ട് മോഹൻലാൽ. അതിന്റെ ക്യാമ്പൊക്കെ ഭയങ്കര സ്വാധീനം. മോഹൻലാലിനെ പോലെ വലിയൊരു പ്രതിഭ, മുകേഷിനെ പോലുള്ള വലിയൊരു നടന്മാരും അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ ഇതാണ്. അതും വലിയ തിരക്കുള്ള സമയത്താണ് ലാലേട്ടനകത്ത് അഭിനയിക്കാനായിട്ട് വരുന്നത് തന്നെ. അപ്പം അതിന് കറക്റ്റായിട്ട് ആ സമയം കണ്ടെത്തി, ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ. പക്ഷേ ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നിട്ട് സാറ് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതത്തോടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഭയങ്കര ഒരു ഇഷ്ടമുള്ള സീൻ എന്ന് പറയാം, സൗഗന്ധിക പുഷ്പം പറിക്കാനായിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സീന് ലാലേട്ടൻ ചെയ്തതെന്ന് വെച്ചാൽ നാടകത്തിൽ എന്ത് അതാണ് എന്നുവെച്ചാ സാറിന്റെ പിന്നെ മെയ്വഴക്കം, പിന്നെ അഭിനയം, ശരീരം മൊത്തവും അങ്ങനെ അഭിനയിക്കും, കൈ കുഞ്ഞു വിരള് വരെ അഭിനയിക്കും. അത്ര ഇതാണ് നാടകത്തില്. അതാണ് അത് പുള്ളി അത് എത്ര തവണ ചെയ്യണമെങ്കിലും മറുപ്പിൽ എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്
1: കലയോടുള്ള ഡെഡിക്കേഷൻ ആണ്.
2: അതെ, അത് ആ ക്യാമ്പ് അതൊന്നും നമുക്ക് ഒരിക്കലും
1: മറക്കാം.
2: അതൊക്കെ കണ്ടിട്ടാണ് നമ്മള് ഈ നാടകം ഇത്രയും നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ്
1: ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഒരു എന്റെ ഒരു ഡൗട്ടാണ്. ഇപ്പം നമ്മള് നാടകവും ഉണ്ട് സിനിമയും ഉണ്ട് സാറ്. നമ്മളൊരു നാടക ഒരു കലാകാരൻ സജീവമായി നാടകത്തിലും സിനിമയിലും നിൽക്കുന്നു. ഇപ്പം

0: സാർ തന്നെ ഉദാഹരണം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കല, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നതും ഡെഡിക്കേഷൻ കൂടുതൽ വരുന്നതും എനിക്ക് തോന്നുന്നു നാടകത്തോടായിരിക്കും എന്ന്.
1: അതെ, അത് തീർച്ചയായിട്ടും. അല്ല, നമ്മൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് തന്നെ അങ്ങനെ കാണണമല്ലോ. അപ്പൊ സിനിമ വേറൊരു ഇതാണ്, വേറൊരു ഇതാണ്. അപ്രപാളി അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന എക്സ്പീരിയൻസ്. പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്ക് പക്ഷേ തിയേറ്ററിലുള്ളത് വേറൊരു സാധനമാണ്. നമുക്ക് രണ്ട് സാധനമാണ്. അപ്പൊ നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടുന്നത് നാടകത്തിൽ.
0: ഞാനതാ ചോദിച്ചത്, നമ്മുടെ ഉള്ളിലെ തന്റെ ഉള്ളിലെ കലാകാരനെ തൃപ്തിപ്പെടുത്തുന്നത് നാടകം തന്നെയായിരിക്കും. പരിമിതമായി നിന്നുകൊണ്ട് ഉള്ളിലെ പ്രതിഭയെ പുറത്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്.
1: നമ്മളിപ്പം പിന്നെ തിയേറ്റർ ബാക്ക് കർട്ടന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അരങ്ങിലേക്ക് വരുമ്പം നമുക്ക് ഒരു തെറ്റും ഉണ്ടാകാതിരിക്കാനുള്ള ഇത് കോൺഫിഡൻ്റ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ നേരിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുകയല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നിട്ടേക്കൊണ്ട് അപ്പൊ നമുക്ക് തൃപ്തിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. പക്ഷെ നാടകത്തിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും 100% പെർഫോമൻസ് തിയേറ്ററിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ രംഗത്തേക്ക് വരുന്നത്. ആ ഒരു കോൺഫിഡൻ്റോടെ തന്നെയായിരിക്കും നാടകം ചെയ്യുന്നത്. അതാണ് നാടകത്തിന്റെ.
0: അതെ അതെ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര തന്നെയായാലും മാറ്റുരയ്ക്കാൻ മറ്റൊന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം ആത്മസമർപ്പണത്തിന്റെ ആ ഒരു നിമിഷത്തില് ഒരു പിടിവുകളും പറ്റാതെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വെളിച്ചത്തിൽ വന്ന് നിൽക്കുന്ന ഒരു കലാകാരന്റെ ചിത്രം, അത് ഗ്രേറ്റ് ആണ്. ഭയങ്കര അതാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത.
1: പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, KPC പിന്നെ ഒരു 8 വർഷം 9 വർഷം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ എനിക്ക് വേറൊരു സമിതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എനിക്കൊരു സമിതി ഉണ്ടാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് KPSC പോലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ളൊരു സമിതിയാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റർ.
0: പിന്നെ നാടക KPSC ഒക്കെ കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നാടക വണ്ടിയിലെ ദേശാഭിമാനി തിയേറ്റേഴ്സ് ഇങ്ങനെ വരികയായി.
1: ദേശാഭിമാനി അതുപോലെ ഒരു നമുക്ക് വികാരമായിരുന്നു,
0: സജീവമായിരുന്നു
1: വികാരം നമ്മുടെ നാടകത്തിലാണ്. അപ്പൊ അത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ അത് പിന്നെ അതിന്റെ ഒരു ഓണർ മരിച്ചു പോയതിനു ശേഷം പിന്നെ ആ നാടകം നോക്കി നടക്കാൻ അതൊരു പാർട്ടി ബേസ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട്
0: മുന്നോട്ട്
1: കൊണ്ടുവരാനില്ല. അങ്ങനെ ഒരു 10 വർഷത്തോളം ആ നാടകം മുറങ്ങി
0: കിടന്നു.
1: അങ്ങനെയാണ് പിന്നെ ഞാൻ ദേശാഭിമാനിയുടെ പേരിൽ ചെയ്യണോ,
0: ദേശാഭിമാനിയുടെ അമരക്കാരനാവാൻ തീരുമാനിച്ചില്ലേ,
1: ദേശാഭിമാനിയുടെ പേരിൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം. അങ്ങനെ പിന്നെ ദേശാഭിമാനി തീർന്നത് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗാനമേള ചെയ്യുന്നുണ്ട്, മൂൺ ബേഡ്സ് എന്ന് പറഞ്ഞ.
0: ഞാൻ ഈ ദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വർഷം ചോദിക്കുന്നില്ല. ഒരു പക്ഷേ വർഷമൊക്കെ പറഞ്ഞു വരുമ്പോ കുറെ കുറെ പറയാനുണ്ടാവും.
1: പിന്നെ
0: നമ്മുടെ എപ്പിസോഡുകൾക്കൊക്കെ പരിമിതികളും ഉണ്ട്. എനിക്കൊന്ന് ഒരുപാട് പറയാനുള്ളിൽ ഇങ്ങനെ ഉണ്ട്. കാരണം ഇത്രയും നാടകത്തെ നെഞ്ചേറ്റിയ ഒരു കലാകാരന് ഓരോ വേദിയിൽ നിന്നും കിട്ടുന്നത് ഓരോ അനുഭവങ്ങളായിരിക്കും
1: അല്ലെ.
0: അപ്പം പല പല പ്രതിഭകളുമായി വേദി പങ്കിടുക, പിന്നീട് ഒരുപാട് രസകരമായ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ പറയാനുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സൗണ്ട് ഭയങ്കര പ്രത്യേകതയാണ് എന്ന് ഞാൻ വന്നിരുന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒരു കവിതയോ പാട്ടോ ലളിതഗാനമോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങോ ഒക്കെ ഒന്ന് പാടിയാൽ ഉപകാരമായി.
1: സൗണ്ട് കേട്ടു പാട്ട് എനിക്ക് അങ്ങനെ ഞാനങ്ങനെ പാടല്ലെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരിങ്ങനെ പാട്ടുണ്ട്, അതും ഈ റേഡിയോയിലോട്ടാണ്. റേഡിയോയിലെ ലളിതഗാന പാടല്
0: നല്ലതായിരുന്നു. ലളിതഗാനം
1: ഇല്ലേ പഠിപ്പിക്കുന്നത് രാവിലെ രാധാകൃഷ്ണ സാറാണ് പഠിപ്പിക്കുന്നത്. ഒരു ഞായറാഴ്ച എല്ലാം 8 മണിക്ക് എങ്ങാണ്ട് രാവിലെ
0: ക്ലാസ് ഉണ്ടായിരുന്നു.
1: ആ ക്ലാസ്സിൽ ഞാനിരുന്ന് എഴുതിയെടുത്തിട്ട് അവര് സാറ് ഇങ്ങനെ പഠിപ്പിക്കുന്ന പോലെ ഒരാളെ പഠിപ്പിക്കുന്ന അതിങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ലളിതഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഒരു ലളിതഗാനത്തിലെ പാടാൻ അറിയത്തില്ല, പ്രേക്ഷകർ ക്ഷമിക്കണം, ആദ്യമേ പറഞ്ഞതുകൊണ്ട് ക്ഷമാവണം ചോദിച്ചോണ്ട്.

0: അന്നത്തെ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം വരക്കൂട്ടിയ ഒരു ലളിതഗാനം, ഭയങ്കര എല്ലായിടങ്ങളിലും ആരാണ്
1: വരികളാണ്. ഇത് ഇപ്പം ആ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സൗണ്ട് ആണ് ഇപ്പോഴും നമുക്ക്.
0: ഇത് ഒരു പാട്ട് കേൾക്കുമ്പോ അങ്ങനെയാണ്
1: ആ പാട്ട്. അതാണ് ലളിതഗാനത്തിന്റെ ഒരു, എനിക്ക് അന്ന് ലളിതഗാനത്തോട് ഭയങ്കര
0: ഒരുപാട് പേർക്ക് നമുക്കൊക്കെ വന്ന ലളിതഗാനം. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മളെ ലളിതഗാനത്തിന്റെ വേദികളിലൊക്കെ പിള്ളേരിങ്ങനെ ഇടിച്ചു വരുമായിരുന്നു അന്ന് അല്ലെ. ഈ ലളിതഗാനങ്ങൾ അന്ന് അത്രയും നല്ലതായിരുന്നു. അതെനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചേട്ടന്റെ സിസ്റ്റർ ടീച്ചർ ഈ ഒരു പാട്ട് ഇപ്പൊ വേദികളിലൊക്കെ
1: പാടുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ആ പാട്ടുകൾ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ എടുക്കുമ്പോഴും ഈ പാട്ട് ഇങ്ങനെ കേൾക്കും.
0: അതാണ് കലയുടെ ഒരു മഹാത്മ്യം. ഒരിക്കലും എത്ര പിന്നിട്ട് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും സൃഷ്ടികള് എന്നും അവിടെ നല്ലതായി തന്നെ തുടരും അല്ലെ. ഇപ്പൊ നാളെ ആയാലും നാടകമായാലും സിനിമയായാലും മറ്റേ നമ്മളൊക്കെ ഒന്നും ചെയ്യാതെ ഭൂമിയിൽ നിന്ന് പോകുന്നതിൽ എത്രയോ ഭേദമാണ്.
1: ഈ പാട്ടിറങ്ങിയ ഒരു കാലഘട്ടത്തില് സിനിമ പാട്ടിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന
0: അതുപോലെ ഒരു പാട്ടായിരുന്നു. ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഇത് ഇതൊക്കെ തന്നെ നമ്മൾ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇന്ന് മനസ്സ് തുറന്ന് പറയാണ്, നമ്മളിങ്ങനെ രണ്ടും കല ഉള്ളിലുള്ളവരായതുകൊണ്ടായിരിക്കാം ഇത്രയും നമുക്ക് ഈ കല എന്ന് പറയുമ്പോഴ് ഒരുപാടിടങ്ങളിലെ ചിലപ്പോഴൊക്കെ ഈ CBSE സ്കൂളിൽ ചില സ്കൂളുകളിലൊക്കെ അല്ലെ, CBSE സ്കൂളുകളിലാണ് പ്രധാനം. CBSE സ്കൂളിനെ കുറ്റം പറയല്ല, പക്ഷെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നോക്കുമ്പം കലയ്ക്ക് ഒരുപാട് ഇടം കൊടുത്തു പോകുന്നുണ്ട് അല്ലെ. നമുക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോ മാഷന്മാര് നമ്മളെ പരിശീലിപ്പിക്കുക അല്ലെ. പക്ഷെ എനിക്കൊന്നും CBSE ഇടങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ എനിക്കൊന്നും നാടകത്തിന് വേണ്ടിയൊന്നും അങ്ങനെ അത്ര വലുതായിട്ട് ഈ അടുത്തെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളു. ഈ അടുത്ത് നമ്മുടെ സെഞ്ചൂടിന്റെ ഫാദർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, മുഖത്തല സെഞ്ചൂട് സ്കൂളിലെ ഫാദർ പ്രിൻസിപ്പൽ. അദ്ദേഹം പറഞ്ഞു കലയ്ക്ക് വേണ്ടി നല്ല എഫേർട്ട് എടുത്തു, പുള്ളിയും കലാകാരനാണ്. നമുക്ക് ഒത്തിരി
1: സന്തോഷം.
0: അപ്പം അങ്ങനെ പിന്നീട് നമുക്ക് കുറെ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പഴയ കാലഘട്ടത്തില് ഈ നമ്മുടെ ദേശത്തൊരു ക്ലബ് ഉണ്ടാവും, ആ ഒരു ക്ലബിലൂടെയാണ് ഈ അന്ന് കലകളെ കലാകാരന്മാരെ തിരിച്ചറിയുന്നതും കഴിവിനെയൊക്കെ തിരിച്ചറിയുന്നതൊക്കെ. അപ്പൊ തുടക്കത്തിൽ ഇവിടെ ഇരുന്നപ്പോഴേ പറഞ്ഞു അങ്ങനെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് ഇന്നുണ്ടോ?
1: നടത്തുന്നുണ്ട്
0: അല്ലേ. ശരിക്കും പറഞ്ഞാ നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സമാഗമത്തിൽ വന്നിരുന്ന് പോയ ഒരുപാട് പേരും ഈ ദേശത്തെ ക്ലബിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: അല്ല, നമ്മുടെ ഇപ്പൊ ഈ മലയാളത്തിൽ നാടകത്തിലും സിനിമയിലും വന്നിരിക്കുന്ന എല്ലാവരുടെയും ബേസ് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. അങ്ങനെ ക്ലബ് ഉണ്ടായിരുന്നു. കുടവട്ടൂര് മുരളിച്ചേട്ടൻ, മുരളിച്ചേട്ടൻ വന്നതും അവിടുത്തെ ഒരു ക്ലബിലൂടെയാണ്.
0: അസാധ്യ നമ്മുടെ കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന അല്ലേ.
1: ഞാൻ എന്റെ ഞാൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്റെ അമ്മയുടെ തറവാട്
0: കുടവട്ടൂര്
1: വിഷുവിനാണ് എല്ലാ വർഷവും അവിടെ ഉത്സവം.
0: നമുക്ക് അത്തരം വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്. ഇനി ആ കുടവട്ടൂർ നമ്മുടെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ ചേട്ടനാണ് പ്രതിഭയാണ് അല്ലേ. അദ്ദേഹത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: ഒഴികെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമാഗമത്തിലൂടെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് ഉണ്ട്. റേഡിയോ സാന്ത്വനത്തിന് സമാഗമത്തിന് ഒരുപാട് പേര് അത് കാതോർക്കുന്നുണ്ട്. ഇത്തരം കലാപ്രതിഭകളൊക്കെ വന്നിവിടെ ഇരിക്കുമ്പോൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലെ നിരവധി അനുഭവങ്ങൾ അറിവുകളൊക്കെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാടകത്തെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു, KPSC സംഗീത നാടക അക്കാദമി. അപ്പം ഇനി പറയാനുള്ളത് നമുക്ക് കുറച്ച് പ്രതിഭകളുമായി, നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് നമ്മുടെ പ്രതിഭാധനനായ കുടവട്ടൂർ മുരളിയുമായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമോ?
1: കുടവട്ടൂർ ഗ്രാമം എൻ്റെ അമ്മയുടെ ഗ്രാമമാണ്. അമ്മയുടെ തറവാടൊക്കെ അവിടാണ്. ഞാനിപ്പോ വെക്കേഷനിലൊക്കെ ചെറു അവിടെയാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഉത്സവം വിഷുവിനാണ് ഉത്സവത്തിന് വരുന്നത്. അങ്ങനെ ഞാൻ വിഷുവിന് ഉത്സവം അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ ഭരത് മുരളി മുരളിച്ചേട്ടനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് പുള്ളി
0: കൊച്ചുകാരനിൽക്കുന്ന
1: സമയം നായക വേഷങ്ങളിൽ അങ്ങ് അഭിനയിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു
0: ഉത്സവത്തിന് വരുവാണ്
1: എല്ലാ വർഷവും.
0: അതാണ്
1: അവിടുത്തെ അമ്പലത്തിലെ വിഷുവിന്റെ ഉത്സവത്തിന്
0: അവിടെ ഉണ്ടാവും.
1: അവിടെ
0: അതെ,
1: വയലിന്റെ കരയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഉള്ളു മൊത്തം വയലാണ്. അപ്പൊ അതിന് മുമ്പിട്ട് കൊയ്ത് ഒക്കെ കറ്റയൊക്കെ മാറ്റിയിട്ട്
0: തിരിച്ചിട്ടുണ്ട്.
1: അവിടുത്തെ ഏറ്റവും വലിയതാണ് എടുപ്പൂതിരിയാണ്. വയലിൽ നിന്ന് എടുത്ത് ക്ഷേത്രത്തിലേക്ക് കയറ്റി വരുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയാണ് പുള്ളി ഒരു കള്ളി മുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ഒരു നാടശൈലിയിൽ അവിടെ നിൽക്കും. ഒരു കറക്റ്റ് നാട്ടുംപുറത്തുകാരൻ എന്നല്ലേ, അന്ന് നമുക്ക് സിനിമയിലൊക്കെ പുള്ളിയെ കാണുന്ന ആ ഒരു പുള്ളി അങ്ങോട്ട് എല്ലാരടുത്തും പുള്ളി പോയി സംസാരിക്കും എല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു ശൈലിയാ പുള്ളി. എനിക്ക് ആ പുള്ളിയുടെ ആ സൗണ്ട് എനിക്ക്
0: അത്യാവശ്യമാണ്
1: ഇഷ്ടമാണ്. അതാണ് പുള്ളിയുടെ സൗണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും അടുത്ത് അലിയാർ സാറിന്റെ നാടും അവിടെയാണ്. അപ്പൊ അവരെല്ലാം അന്ന് ഇത്രയും വലിയ പോപ്പുലറായിട്ട് ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ കള്ളിമുണ്ടൊക്കെ ഉടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ വരും. ഞാൻ സത്യം പറഞ്ഞ ഇതിന് പോകുന്നത് പോലും പുള്ളി പോകുന്നത് പുള്ളിയുടെ നടപ്പ് ഇരിപ്പ് എല്ലാം ഞാൻ ഇങ്ങനെ വിഷിക്കും. അന്നൊന്നും നമ്മള് സിനിമയിൽ വരും. അന്നൊക്കെ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു സാറിന്റെ പോലെ എനിക്ക് നാടകത്തിൽ നിന്ന്. സാറ് നാടകത്തിൽ നിന്നാണല്ലോ പുള്ളി നാടകം കളിച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് കവലത്തിന്റെ ഇതും നരേന്ദ്രപ്രസാദിന്റെ കൂടെ ഒക്കെ ഉള്ള കാലഘട്ടത്ത് നരേന്ദ്രപ്രസാദ് സാറിന്റെ കൂടെ ഒക്കെ നാടകം കളിച്ചിട്ടാണ് പുള്ളി സിനിമയിലേക്ക് വരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി സാർ അവിടെ പോകുന്നത്. പിന്നെ ആ നാടക പ്രവർത്തകരായിട്ട് അതാണ് കല ഇങ്ങനെ മനസ്സിലുള്ളവർ എവിടെ
0: ചെന്നാലും
1: അതാണ് ഞാൻ ഈ നാടകം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതാണ് എനിക്ക് ഇതാണ് എനിക്ക് പഠിത്തം കഴിഞ്ഞതിന് ശേഷം നാടകം പിന്നെ എനിക്ക് തുടർന്ന് നാടകം കൊണ്ടുപോകാൻ നമുക്ക് ജോലി ആവശ്യമായിട്ട് വരുന്ന സമയത്ത്
0: നമുക്ക് പൈസ
1: അതാണ് അത്. അന്നേരം ഞാൻ വിചാരിച്ചു അന്നേരം ഞാൻ ആലോചിച്ച് ഇപ്പൊ ഇത്രയും നാടകങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു ജോലി വരുമ്പോഴത്തേന് ആ ഒരു ജോലിയിലേക്ക് എത്തി. അപ്പൊ ഞാൻ കിറ്റക്സിന്റെ സെയിൽസ് മാനേജറായിട്ട് എറണാകുളത്ത് പോയി നിൽക്കുകയാണ് സമയത്തും. അന്നേരം നമുക്ക് അന്നേരം പിന്നെ അങ്ങ് ആ ജോലിയിലേക്ക്
0: പൂർണ്ണമായിട്ടും നമ്മൾ കലയെന്ന് വിട്ടു നിൽക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഉണ്ട്.
1: അതുകൊണ്ട് അവിടുന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. എറണാകുളത്തെ ആ ഒരു ബേസാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും നാടകം നമ്മുടെ എല്ലാം ഉണ്ട് എങ്കിലും കിറ്റക്സിൽ വർക്ക് ചെയ്ത സമയത്തും ഇങ്ങനെ വായിക്കും. അതാണ് അതെല്ലാവർക്കും നമുക്ക് അതാണ് നമ്മുടെ ഒരു പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരുക്കും എന്ന് ഓഷോയുടെ ബുക്കിലൊക്കെ.
0: അത് നമ്മുടെ ഉള്ളില് ഈ കലയുണ്ടെങ്കിൽ നമ്മൾ തൊടുന്നതും പറയുന്നതും പെരുമാറുന്നതും ഇടപഴകുന്നതും എല്ലാം കലയുമായിട്ടായിരിക്കും. നമ്മളെത്ര പിന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അത് നമ്മളെ മുന്നോട്ട് നയിച്ചു. നമ്മളൊരു സത്യം ഉണ്ടല്ലോ, കലാകാരൻ എന്ന് പറഞ്ഞ സത്യത്തിന്റെ മുഖചിത്രമാണെന്ന് പറയും അല്ലേ?
1: അങ്ങനെ ഞാൻ കിറ്റക്സിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള എന്റെ ഒരു കൂട്ടുകാരന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ പിന്നെ പെരുമ്പാവൂര് ഇരിങ്ങോൽക്കാവ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. കാടിന് ചുറ്റും കാടാണ്, കാടിന്റെ നടുക്ക് ക്ഷേത്രമാണ്. ഭയങ്കര പ്രശ്നം.
0: എറണാകുളത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു,
1: ഇരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രമുണ്ട്. അപ്പൊ ആ ക്ഷേത്രം ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു സിനിമയുടെ വലിയൊരു പ്രൊഡ്യൂസർ ഒരു ആൽബം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു നേർച്ചയായിട്ട് ഇരിങ്ങൾക്ക് അവന് വേണ്ടിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഏഴ് പാട്ടം കണ്ട് ഉണ്ടായിരുന്നു, ഏഴോ ആറോ ഏഴ് പാട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി എല്ലാ പാട്ടും അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ്
0: ചെയ്യുക.
1: അതാണ് എവിടെ അതാണ് അതവന്റെ ഏറ്റവും വലിയ ആ പാട്ട് ആൽബത്തിലെ ഏഴ് സോങ്ങിലെ ഏറ്റവും മനോഹരമായ ഒരു സോങ്ങാണ് ആ ഒരു സാധനം. എന്ന് വെച്ചാൽ

0: ചെന്നിട്ട് അങ്ങനെ ഒരു ഇതുപോലെ വലിയൊരു സ്റ്റുഡിയോയില്ല, സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടെ ഡയറക്ടർ എല്ലാവരും ഇതിരിപ്പുണ്ട്. അപ്പൊ അവര് എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഈ ഒരു പാട്ടും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ, ഉത്സവത്തിന് ചെയ്യാനുള്ള ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് അന്നേരം അതിനകത്ത് പിന്നെ ഒരു 25 വയസ്സുള്ള ഒരു യുവാവാണ്, പക്ഷെ 5 വയസ്സിന്റെ ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മ പയ്യനെ നടക്കിലിരുത്താൻ വേണ്ടി വരുന്ന അത് ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം കാണിക്കുന്ന ഒരു പാട്ട് ആ ഒരു സോങ്ങിനകത്താണ്. ക്ഷേത്രത്തെ ബേസ് ചെയ്ത് ബാക്കിയെല്ലാം അങ്ങനെ
1: പ്രധാനപ്പെട്ട
0: ഒരു പാട്ടാണ്, ക്ഷേത്രവുമായിട്ട് ബേസ്. ക്ഷേത്രം ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു പാട്ടിലാണ് അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അത് ചെയ്യാമോ എന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാധനം ചെയ്തപ്പോ അവര് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ ഷൂട്ട് ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നാളെ എന്തായാലും ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അപ്പൊ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഇരിങ്ങുൽക്കാവ് പോകുന്നു അങ്ങനെ അവിടെ ആൽബം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ളൊരു ലിങ്കാണ് എനിക്ക് സിനിമയിലേക്ക് വരാൻ ഒരു കാര്യം. പിന്നെ പിന്നെ പിന്നെ പിന്നെ പയ്യെ പയ്യെ ചെറിയ ചെറിയ അവിടെ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ ഇപ്പോഴത്തെ സ്വാമിയുടെ അനിയൻ അനിൽ ചേർത്തല, ഭയങ്കര പുള്ളി റൈറ്ററാണ്, തിരക്കഥ പിന്നെ ലിറിക് ഒക്കെ
1: എഴുതുന്നു,
0: ഒരുപാട് പാട്ടുകളൊക്കെ എഴുതുന്നു, വലിയൊരു പ്രതിഭ, ഭയങ്കര ഇതാണ്, വലിയ ഇതാണ്
1: അനിൽ ചേർത്തല.
0: അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചാവറയച്ഛന്റെ ജീവിതചരിത്രം സിനിമ പുള്ളി, അങ്ങനെ അതിനകത്ത് എല്ലാം കോട്ടയം രമേശ്വരനൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ വേഷം, നമ്മളന്നൊക്കെ ചെറിയ വേഷങ്ങൾ, ഞാൻ എല്ലായിടത്തും ചെറിയ വേഷങ്ങളായിരിക്കും. അന്നേരം ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും, ചേട്ടാ എനിക്കൊരു ചെറിയൊരു വേഷം എഴുതുന്നുണ്ടോ,
1: എല്ലാം
0: ചെറിയ വേഷം, എനിക്കൊരു ചെറിയ വേഷം എന്തായാലും പറഞ്ഞേ. അപ്പം ചാവറച്ചനും ജീവിതത്തില്ലേ, അത് അതും സഭയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കൊരു വേഷം, അപ്പൊ നിനക്ക് ഞാനൊരു വേഷം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഒരു അച്ഛന്റെ വേഷമാണ് നിനക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു. അമ്മ അതിനെ വിളിച്ചിട്ട് പറയുന്നു, പക്ഷെ അതിലെനിക്ക് ഒരു ത്രൂഔട്ട് വേഷമാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ചാവറയച്ഛനെ എടുത്ത് ചാവറയച്ഛന്റെ കുട്ടി സെമിനാരിയിൽ ചേർത്ത് ചാവറയച്ഛനാക്കുന്ന ഒരു പോരൂർക്കര അച്ഛൻ എന്ന് പറഞ്ഞ അതിനൊരു പ്രശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു എനിക്ക് അതിൽ കിട്ടിയത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ശ്രദ്ധിക്കാൻ സാധനമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു തെലുങ്ക് ഒരു പടം, മലയത്തി മാധു എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം, ബാജിർ സിദ്ധാർത്ഥ് ഡയറക്ട് ചെയ്ത പടം, തെലുങ്കിലേക്ക് പോയി. പിന്നെ കുറച്ച് തമിഴ് എനിക്ക് തമിഴ് പടം ഭയങ്കര
1: ഇഷ്ടമാണ്,
0: തമിഴിൽ കുറച്ച് ഫ്രണ്ട്സ് ആകാൻ, പിന്നെ തമിഴ് കുറച്ച് പടങ്ങൾ
1: കൈവയ്ക്കാത്ത ഭാഷകളില്ല, കന്നഡയും
0: കന്നഡ.
1: ഏതൊക്കെ ലാംഗ്വേജ് അറിയാം?
0: തമിഴാണ് എനിക്ക്
1: പ്രധാന,
0: ബാക്കിയൊക്കെ വെച്ചാല് ടെക്നീഷ്യന്മാരും ബാക്കി എല്ലാരും മലയാളികൾ. തെലുങ്കിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാം നമ്മുടെ ഇവര് തന്നെ മലയാളികളാണ് ടെക്നീഷ്യന്മാരും ഒക്കെ. പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഭാഷയോട് നമുക്ക് ചെയ്യണ്ടല്ല, എല്ലാ മലയാളികളും തന്നെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ
1: അങ്ങനെ പോയി.
0: പിന്നെ മലയാളത്തിൽ പിന്നെ വളപ്പൊട്ടുകൾ എന്ന് പറഞ്ഞൊരു പടം, മധു തത്തമ്പള്ളിയുടെ ഒരു പടം ചെയ്തു. അതിനിട്ടിപ്പം ജാഫർ ഇടുക്കിയും ഇന്ദ്രൻ സേട്ടനും കൂടെ ചെയ്ത് ഒരു നല്ലൊരു പടം ഉണ്ടായിരുന്നു.
1: ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിലൂടെ ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നായിരുന്നു വിവാഹിതനായത്? ഇതിനിടയിലൊക്കെ ഈ തിരക്കുകളിലൊക്കെ അതൊക്കെ മാറ്റിവെച്ച് പോയോ, അതോ പേഴ്സണൽ ലൈഫ് ഒന്ന് അറിഞ്ഞാൽ?
0: 34-ാമത്തെ വയസ്സിലാണ്
1: വിവാഹം
0: കഴിച്ചത്.
1: വൈഫ്
0: രശ്മി ആണ് പേര്, ഇപ്പോ നേഴ്സാണ്, ശാസ്താംകോട്ടയില് അവിടെ
1: ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാന് ഇങ്ങനെ നീണ്ട നാടകങ്ങൾ, നീണ്ട വേദികള്, കലാപ്രവർത്തനം, ഇതിനിടയിലൊക്കെ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടെന്ന് പറയാം, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്, ഇതിനൊക്കെ സമയമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രേറ്റ്നസ് തന്നെയാണ് എപ്പോഴും. അപ്പൊ നമുക്ക് സമാഗമത്തിലൊരു കുഞ്ഞ് ഇടവേളക്കുള്ള സമയമാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്, ഇനിയും കുറെ ചോദ്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ

0: മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: തിരികെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലേക്ക് കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു?
3: നമ്മള് സിനിമയിലൂടെയുള്ള,
2: അതെ, രംഗപ്രവേശമാണ് പറഞ്ഞത്. പിന്നെ നിർത്തില്ലാതെ ഇങ്ങനെ ഓരോന്നിലും അഭിനയിച്ച് അഭിനയിച്ച് മുന്നേറിയ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലൂടെ ഞാൻ പെട്ടെന്ന് ഇടയ്ക്കൂടെ ഒരു ചോദ്യമൊന്നും ചോദിക്കുകയല്ല. ഇന്ന് കറുപ്പൊക്കെ ഇട്ടാണ് എത്തിയത്. ഞാനും കറുപ്പാണ്. ഇത് ശ്രവ്യ മാധ്യമമായതുകൊണ്ട് നമുക്ക് ശ്രോതാക്കൾക്ക് കാണാൻ പറ്റിയില്ല. ഈ കറുപ്പിനെ ഇഷ്ടമാണോ? കറുപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: കറുപ്പ് എനിക്ക് ഇഷ്ടമാണ്. ഈ ഡ്രസ് മാത്രമല്ല കറുപ്പ്, എന്റെ നിറവും കറുപ്പാണ്. എന്റെ നിറം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആസ്വദിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ കലാരംഗത്ത് കറുപ്പിനെ മാറ്റി നിർത്തിയപ്പെട്ട എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പറയില്ലേ, നാടകത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ യു പി സ്കൂളില് നാടകത്തിൽ വരുമ്പോൾ നാടകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാടകത്തിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് ചോദിക്കും, നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആരൊക്കെയുണ്ട്, നാടകം കളിക്കാൻ ഇഷ്ടത്തോടെ? അപ്പൊ നമ്മളെല്ലാരും എണീക്കുമല്ലോ. നമ്മൾ ഒത്തിരി, അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നു ഇതുപോലെ ചോദിച്ചു. ഞാൻ എണീറ്റു. കുറെ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ കൊണ്ട് അതിനകത്ത് നിന്ന് തെരഞ്ഞെടുക്കുന്നവരാണല്ലോ നാടകത്തിൽ ചെയ്യിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എണീറ്റു. അങ്ങനെ കുറെ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ എല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തു നിന്ന് ഒരു സെലക്ഷൻ നടത്തി. അപ്പൊ അതിനകത്ത് നിന്ന് എന്നെ അന്ന് മാറ്റി നിർത്തിയത് എന്റെ ഈ
2: കളർ കൊണ്ടാണ്
3: അന്ന് എന്നെ മാറ്റി. ഞങ്ങളെ കുറച്ചുപേരെ അങ്ങ് മാറ്റി, നിങ്ങൾ കിളപ്പോ, ബാക്കി ഇത്രയും പേര് മതി, കുറച്ചുപേര് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുപേരെ മാത്രം നാടകത്തിലേക്ക് അന്ന് വിടും. പക്ഷെ അന്ന് നാടകം പഠിപ്പിക്കാനായിട്ട് വന്ന സാറ് കൂടൽ ശോഭൻ എന്ന് പറഞ്ഞ സാറ് നമ്മുടെ സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ കുട്ടികളെ ആണല്ലോ, ഇത്രയും കുട്ടികളാണ് സാറേ ഇത് നാടകത്തിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വന്ന സാറിന് നാടകം ചെയ്യിക്കാൻ പറ്റിയില്ല. അവരെ കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്താണ് പറഞ്ഞ, അവരെ ഇവരെ ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി എടുക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ ഓരോ കുറച്ച് വേറെ ഇവരെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, വേറെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികളെ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം വന്നപ്പോൾ ആ നാടകത്തിലേക്ക് ഞാൻ.
2: അതെ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ, നമ്മള് കല എവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നുവോ 100 ഇരട്ടി ശക്തിയോടെ. ചിലയിടങ്ങളിലൊക്കെ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട്, ചില സ്റ്റേജിൽ വെച്ച് അപമാനിക്കുക. ഒരുപാട് നമ്മുടെ കലാസുഹൃത്തുക്കളൊക്കെ തന്നെ ഡാൻസ് രംഗത്തായാലും കലയിലായാലും പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇൻസൾട്ട് സഹിച്ചിട്ടുണ്ട്. പിന്നീട് അതേ വേദിയിൽ തന്നെ അവര് 100 തിളക്കമാർന്ന നേട്ടങ്ങളോടെ അതേ വേദിയിൽ അവരെ ആദരിച്ച ചരിത്രവും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പേര് പറയാൻ മടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും.
3: നമ്മള് ഞാൻ KPSC വരുന്ന സമയത്ത് പോലും, KPSC എന്ന് പറയുന്ന സമയത്ത് അഭിനയിക്കാൻ വരുന്ന സമയത്ത് പോലും, പിന്നീട് എനിക്ക് അവിടുന്ന് പോകുന്ന, ഞാൻ അവിടുന്ന് എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു, സെറ്റ് കേട്ടുമായിരുന്നു, കിട്ടുമായിരുന്നു. അന്ന് ഞാൻ ലൈറ്റ് ചെയ്യുന്ന ആളുടെ സഹായിയായിരുന്നു. ലൈറ്റ് അതെല്ലാം ഞാൻ എല്ലാ പണിയും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊരു മനസ്സുകൊണ്ട് തോന്നി എന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ നിക്കണം എന്നുള്ളത് അധികം ഒരു ആഗ്രഹം കൊണ്ട്. നന്നായിട്ട് ചെയ്യണം, അങ്ങനെ ഒരാളെ വിടത്തില്ല എന്ന് അവർക്ക് തോന്നുമല്ലോ എന്നത് കൊണ്ടാണ് ഞാൻ അവിടെ
2: എല്ലാം ആഗ്രഹിച്ചു.
3: അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എല്ലാ പണിയും ചെയ്യുന്നത്. ഇത്ര ഇതായാലും സാധനം കയറ്റാനും ചുമക്കാനാണെങ്കിലും, നാടക വണ്ടി എത്താത്ത സ്ഥലങ്ങളിൽ നാടകം ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. കട്ടൻ കെട്ടാനായാലും എല്ലാത്തിനും ഞാൻ അങ്ങനെ അതെല്ലാം ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ നാടകത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ
2: ഇവിടെ എത്തി നിൽക്കുമ്പോഴേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേ, അതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ തോന്നുന്നു.
3: തീർച്ചയായിട്ടും അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക്
2: ഒരു അസുലഭ, ഒരു കലാകാരന് കിട്ടുന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണ്. പിന്നെ ഇതൊക്കെ പറയാൻ

0: ായിട്ടിപ്പം ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ദൈവീകമാണ്.
1: തീർച്ചയായും നമ്മളൊരു സിനിമയിൽ സെറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ, ഞാൻ തിയേറ്ററാണ്, തിയേറ്റർ ബേസ് ആണ് എന്ന് പറയുമ്പോൾ കെ പി എസ് സിയിലെ ദേശമല്ലൊക്കെയാണ് വർക്ക് ചെയ്യുന്നു പറഞ്ഞ തന്നെ അവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പോ പഴയതല്ല, ഇപ്പം നാടകത്തിൽ അഭിനയിക്കുന്നവരെ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പോഴത്തെ സംവിധായകരായാലും എഴുത്തുകാരായാലും എല്ലാം നാടകത്തെ ഒരുപാട് ബേസ് ചെയ്ത് നാടകത്തിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സ് ആണ് ഇപ്പം കൂടുതലുള്ളത്.
0: ഈ അടുത്ത് തന്നെ നമ്മുടെ ആശ്രമ മൈതാനത്തൊരു നാടകം, ഒരു വേദി ഉണ്ടായിരുന്നു, ടിക്കറ്റ് വെച്ചായിരുന്നു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തു. ഞാൻ നമ്മുടെ ഈ സമാഗമത്തിന്റെ സീറ്റിൽ ആദ്യത്തെ അതിഥിയായി എത്തിയത് നമ്മുടെ പി ജെ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കും, അനു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചേട്ടനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് അത് തിരികെ കൊണ്ടുവന്നു. ഈ അടുത്ത് കരുനാഗപ്പള്ളിയിലും നമ്മളിങ്ങനെ കേട്ടു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എത്തിയ അല്ലെ, ഒരു പെരുമഴക്കാലം പോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയേറെ ഈ നാടകത്തെ നെഞ്ചേറ്റുന്ന ഒരു നാടിൻ്റെ ഒപ്പം നിൽക്കുക, അതിലെ ഒരു കലാകാരനാകുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് വേണമെങ്കിൽ.
1: സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ നാടകം നാടകത്തിൽ ജയിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ കുറെ നല്ല നാടകങ്ങൾ ചെയ്യണം എന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവരുടെ ആത്മബലി എന്ന് പറയുന്ന നാടകത്തിൽ ഭീമനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മളിപ്പം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകമാണ്
0: പാർവൈ,
1: കാലടിയിലെ പാർവൈ, മലയാള നാടകവേദിയുടെ നാടകമാണ് ആത്മബലി എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്.
0: ഈ മലയാള നാടകവേദി എന്ന് പറഞ്ഞാല്
1: അവിടുത്തെ, അതെ അതെ, കാലടി സർവകലാശാലയില് നാടകത്തില് ഗവേഷണം ചെയ്യുന്ന PhD ചെയ്യുന്ന കുട്ടികളാണ് ഈ നാടകം ചെയ്യുന്നത്. അവർ ഭയങ്കര നമ്മളെക്കാട്ടി ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. അവരൊരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിപ്പം ചെയ്യുന്ന നാടകം ആത്മബലി എന്ന് പറയുന്ന നാടകം, ഹിഡിമ്പിയും ഭീമനുമാണ് അതിനകത്ത്.
0: ഈ മലയാള നാടകവേദി എന്ന് കേട്ടപ്പോ ഞാൻ എമ്മേ മലയാളം പഠിച്ചതുകൊണ്ട് ഈ തനതു നാടകവേദി എന്നൊക്കെ, അതെ അതെ, ഭയങ്കര അതുമായിട്ട് ഭയങ്കര
1: നാടകവേദി നമുക്ക് ഭയങ്കര കാവാലത്തിന്റെ ഒരിക്കലും മറക്കാത്ത. ഞാനിപ്പം അഭിനയിച്ചൊരു പടത്തിന്റെ അകത്ത് എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ശിവകുമാർ എന്ന് പറഞ്ഞ സാറാണ്. അത് ഞാൻ 5-ാമത്തെ വയസ്സില് പിന്നെ കാവാലത്തിന്റെ കളരിയിൽ വന്ന ആളാണ്. പുള്ളിയുടെ അച്ഛനാണ് സിനിമ കൃഷ്ണൻകുട്ടി നായർ, പഴയ നമ്മുടെ അറിയത്തില്ലേ, കൃഷ്ണൻകുട്ടി നായരുടെ മകനാണ്. ശിവൻചേട്ടനാണ്, ശിവൻചേട്ടൻ ഞാൻ ഒരു 10-20 ദിവസം നമ്മളിപ്പോ ഒരു പുതിയൊരു പടത്തിന്റെ ഷൂട്ട് പാലക്കാടായിരുന്നു. അപ്പൊ ചേട്ടൻ തനത് നാടകത്തിനോട് ഭയങ്കര കല, അങ്ങനെ ആ ചേട്ടനോടൊക്കെ അതേ പറഞ്ഞില്ല, അതുപോലെ ഒത്തിരി ആൾക്കാരുമായിട്ട് അതുകൊണ്ട് തനതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാവാലത്തിന്റെ
0: നാടകം, പിന്നെ മലയാള നാടകത്തിൽ നമ്മള് കേൾക്കുമ്പോ നമ്മുടെ പിന്നെ നെടുമുടി
1: വേണിച്ചേട്ടൻ, രാജംബി,
0: അസാധ്യ
1: നടന്മാരായിരുന്നു.
0: നമ്മുടെ മലയാളത്തിന് അങ്ങനെ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ, എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഭരത് മുരളി
1: തെലുങ്കൻചേട്ടൻ അവസാന നിമിഷം വരെയും നാടകം എന്ന് വെച്ചാൽ സിനിമയിൽ നിന്ന് മാറ്റി
0: നിർത്തിയപ്പോഴും
1: അന്ന് അയാൾ പറഞ്ഞാണ് എന്നെ സിനിമയിൽ നിന്ന് നാട്ടപ്പെടുത്തിയാലും എന്നെ എങ്ങനെ മാറ്റി നിർത്തില്ല, അരങ്ങിലും എനിക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി.
0: അത് ഒരു അങ്ങനെ പറയുമ്പോഴേ അതൊരു കലാകാരന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തമായ ഒരു വാക്കാണ്. കാരണം ഉള്ളില് കലയുള്ള വ്യക്തിക്ക് എപ്പോഴും നല്ല അഭിമാന ബോധത്തോടുകൂടി നല്ല രീതിയിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്റെ കല എന്നായാലും അത് മറ്റുള്ളവർ തിരിച്ചറിയപ്പെടും, എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി. അതൊക്കെ തിലകന്റെ ഉജ്ജ്വല തീക്ഷ്ണമായ കുറെ അധികം വാക്കുകളായിരുന്നു അന്നൊക്കെ പുറത്തു.
1: തീർച്ചയായും കലയിൽ നിന്ന് എനിക്ക് മാറ്റിയിടാൻ പറ്റില്ല. അങ്ങനെയാണ് അക്ഷരജ്വാല അമ്പലപ്പുഴയില് സാറിന്റെ സമിതിയാണ്.
0: നമ്മുടെ കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുന്നേ വന്നത് നമ്മുടെ ബിജു നെട്ടറയായിരുന്നു, ബിജുവേട്ടനാണെന്ന് വന്നിരുന്നത്. ബിജുവേട്ടൻ 2 എപ്പിസോഡുകളിലെ സമാഗമത്തിൽ ഉണ്ടായിരുന്നു. അപ്പം NN പിള്ളയുമായിട്ടുള്ള അഭിമുഖവും പിന്നെ കാക്കനാടന്റെ ആ ഡോക്യുമെന്ററിയുടെയും കുറേയധികം വിശേഷങ്ങൾ നമ്മളുടെ നാടകത്തെ കുറിച്ച് ഇരുന്ന് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിന്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്. കാരണം ഇങ്ങനെ വരുന്നവർ ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്. അപ്പം കലയെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഈ കലാകാരന് ഇന്ന് റേഡിയോ സാന്ത്വനത്തിലേക്ക് എത്തി ഞങ്ങളോട് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അടുത്തൊരു എപ്പിസോഡും ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കുറേ പേര് കേൾക്കുന്നവരുണ്ടാകും. അപ്പം ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളുമായിട്ട്

0: അടുത്ത ആഴ്ച
1: തീർച്ചയായിട്ടും
0: നിങ്ങളിലേക്ക് എത്താം. ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനി നമ്മുടെ കലാകാരനായ ശ്രീ അജീഷ് കൃഷ്ണയ്ക്ക് നമ്മോട് പറയാനുണ്ടാകും. അതൊക്കെ കേൾക്കാൻ നിങ്ങളും റെഡിയായി സമാഗമത്തിനായി കാതോർത്തിരിക്കണം. അപ്പം ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുന്നു. സമാഗമത്തിൽ ഇത്രയും നേരം അതിഥി ആയി എത്തിയിരുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
4: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
5: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
6: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഓഗസ്റ്റ് 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിലേറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള കാഷ്യു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു
1: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: ഗുഡ് മോർണിംഗ് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഓണെയർ സീറ്റിൽ ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആരംഭിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ പറയാനും മറ്റ് നമ്മുടെ കൂടെയുള്ളവരെ ഹാപ്പി ആക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ, അല്ലേ? നമുക്ക് ഈ ഒരു ദിവസം മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. നാളെ നമ്മൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് വിഷമിക്കാനോ ഒന്നും ഉള്ളൊരു ദിവസമല്ല ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ ആലോചിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നതുപോലെ നമുക്ക് നോക്കാം, അല്ലേ? നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് അത്ര ഈസി അല്ല, അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ നമ്മുടെ പാസ്റ്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ആവുലപ്പെടും. ഇനി വരാൻ പോകുന്ന എന്താണ്, നാളെ എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ അതൊന്നും വേണ്ട, അതൊക്കെ എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെ ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം സമയം പോലെ നടന്നുകൊണ്ടേ ഇരിക്കും, അല്ലേ? അപ്പോൾ ഈ ചില സന്തോഷങ്ങൾ നമ്മൾ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരട്ടെ എന്നിട്ട് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ ചില വലിയ കാര്യങ്ങളിലൊന്നും അല്ല ചിലപ്പോൾ സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ രാവിലെ നല്ലൊരു കാറ്റടിച്ചാലും ആരെങ്കിലും നമ്മളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചാലും, അല്ലേ, അതൊക്കെ നമുക്കൊരു മനസമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളോടൊരു നല്ല വാക്ക് പറയുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കൂടെ ഒപ്പം ഉള്ളവർ ചെയ്യുക എന്നൊക്കെ പറയുമ്പം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. നമ്മൾ രാവിലെ ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചാൽ തന്നെ നമുക്ക് സന്തോഷമല്ലേ, ശ്രീലക്ഷ്മിക്ക് സന്തോഷമല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും. അപ്പം ചില സമയത്ത് നമ്മളിങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും, അപ്പം ഓപ്പോസിറ്റ് വരുന്ന ഒരാളെ നമുക്ക് അറിയ പോലും ഇല്ല, എങ്കിലും ഒരു ചിരി പാസ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. ഇപ്പം അതിനൊരു പരിചയത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ജെൻഡർ അവൈസ് അങ്ങനെ ഒന്നും അല്ല. നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ ഇപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചിരിക്കുമ്പോൾ തിരിച്ച് ആ ഒരു ചിരി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതാരെന്നെ നോക്കി ചിരിക്കുന്നത്
1: അല്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക എന്ന് വെച്ചാൽ ഒരു ഒരു സന്തോഷം നിറഞ്ഞൊരു മുഖം അവർക്ക് സമ്മാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഓരോ പുതിയ ദിവസങ്ങളും നമുക്ക് പുതിയ പുതിയ അവസരങ്ങളാണ്, അല്ലേ? നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലേ? അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ തലയൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്, അല്ലേ? അപ്പം ഇന്നത്തെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് നാളെ നമുക്ക് വലിയ ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ വഴിയിൽ വെച്ചൊരാൾ കാണുന്നു, അതിപ്പോൾ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ നമ്മളോട് സന്തോഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അല്ലെ, നമ്മളെ നോക്കിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കമ്പനി തരുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് ആരാണ്, ഇവർ എന്തുകൊണ്ടാണ് എന്നെ നോക്കി ചിരിച്ചത്, ഇതിന് പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, അല്ലേ? നമ്മളൊന്ന് ചിരിച്ചു സന്തോഷിച്ചു പോയി തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവർക്കും ഒരിച്ചിരിയെങ്കിലും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രീലക്ഷ്മിയും പ്രീത ടീച്ചറും കൂടി ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞ് പൊളിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചിരിക്കാതെ ഫോൺ എടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചോളൂ, 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജസ് അയച്ചോളൂ. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിന് മുമ്പ് ഇതുപോലെ ലൈവിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാനും ബീന കുവേരയും കൂടിയായിരുന്നു ഇരുന്നത്. അപ്പം നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോരോ ആൻസേഴ്സ് ഇങ്ങനെ അയച്ചായിരുന്നു. വളരെ രസകരമായിരുന്നു അത് കേൾക്കാനായിട്ട്. ചിലർക്ക് ഫാമിലിയോട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, ചിലർ പറഞ്ഞു നമുക്ക് റേഡിയോ സാന്ത്വനം കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്.
0: കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം നമ്മളുടെ ഇങ്ങനെ സംസാരമൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഹാപ്പി ആകുന്നുണ്ട് എന്നതിലൊരു ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിക്കുന്നു എന്നറിയുമ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ.
1: അതെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ? ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് നല്ല സിനിമ കാണുമ്പോഴായിരിക്കും സന്തോഷം. അപ്പോൾ ഏതാണോ നമ്മളുടെ ഒക്കെ ഒരു ഹാപ്പിനെസ് തരുന്നത്, നമുക്ക് ഒരു ഒരു ദിവസം വളരെ സന്തോഷമായിട്ടും പോസിറ്റീവായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്താൽ ഇനി കുഴപ്പമാവും എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് നല്ലത് എന്ന്

0: പോകുന്നത്, നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ എന്നുള്ളൊരു മെസ്സേജൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈവിലെ പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പോവാണ്
1: അല്ലെ. അപ്പോൾ ടീച്ചറെ, എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞത്, കാരണം നമ്മൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിലാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അല്ലെ. അത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്താണെങ്കിലും അവരവരായിട്ടിരിക്കാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, അത് എല്ലാവർക്കും പറ്റത്തുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മറ്റൊരാളുടെ ഹാപ്പിനെസ്സിൽ കൈ കടത്താതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോ ഒരാൾക്ക് ചിലപ്പോ അവരുടെ ഏറ്റവും അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവരിങ്ങനെ സംസാരിക്കുമായിരിക്കും. ചിലപ്പോ അത് നല്ലൊരു രീതിയിൽ ടോക്ക് രണ്ടുപേരും അവർ എൻജോയ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ചിലപ്പോ ഇപ്പോ ചില അമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത് വന്നിരിക്കുന്ന മറ്റൊരമ്മമാരൊക്കെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോ അവരുടെ ഒരു ഹാപ്പിനെസ് അതായിരിക്കാം അല്ലെ. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മൾ പറയാണ്, എന്തിനാണ് അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോ അവർക്ക് പുറത്ത് ഒരാൾ അവർക്ക് അത്രയും കംഫർട്ട് തോന്നിയ ഒരാളോടായിരിക്കാം. ഒരു പക്ഷേ ഈ കണ്ട് സംസാരിക്കുന്ന വ്യക്തിയെ നാളെ കാണുക പോലും ഇല്ല. ആ ഒരു ജസ്റ്റ് ഒരു അവരിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവർ കണ്ടു പറഞ്ഞു ഹായ് ബായ് പറഞ്ഞു പോകുന്നു. ചിലപ്പോ നമുക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നതാകാം. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതും അതേപോലെ തന്നെ അവരുടെ ഒരു ഹാപ്പിനെസ്സിൽ കൈ കടത്തുന്നതും തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അപ്പൊ അവരെ മറ്റുള്ളവരെ അവരുടെ ഹാപ്പിനെസ്സിന് വിടുക. ഇനി എന്താ ഇൻകേസ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രശ്നം വരും എന്ന് കരുതിയിട്ടാണ് പലതിനും ഒരു റിസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ട്രിക്ഷൻസ് പൊളിച്ച് വരാനുള്ളത് എന്തായാലും വരും അല്ലേ.
0: ശ്രീലക്ഷ്മി പറഞ്ഞ ശരിയാണ്, നമ്മളിപ്പോ ഒരാളിനെ കാണുമ്പോ എന്താ കറുത്തുപോയല്ലോ, തടിച്ചു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ മുഖത്തൊരു മുഖക്കുരു വന്നല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. അതുപോലും ചിലപ്പോൾ നമ്മളെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അല്ലേ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അല്ലേ. അവരുടെ ശരീരമൊക്കെ അവരുടെ സ്വന്തമാണ്, അതെന്ത് വേണമെന്ന് അവരവർ തീരുമാനിച്ചോളും. അല്ലാതെ നമ്മളിങ്ങനെ കമൻറ്റ് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെയും നമ്മൾ ഹാപ്പിയാക്കി വെക്കുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചോദിക്കുകയും അതിന് വിശദീകരണം തേടുകയും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളെപ്പറ്റി ദിവസേന ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതൊന്നും ആരും ഇഷ്ടപ്പെടാറില്ല അല്ലേ. അപ്പം അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ വേറൊരാളിനോട് ചോദിക്കാനും പോകരുത് അല്ലേ.
1: അതെ, അത് നമുക്കിപ്പോൾ ഒരാൾക്ക് അവർക്ക് അത്രയും കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളോട് അവർ പറയത്തുള്ളൂ.
0: അതെ അതെ,
1: നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ ചിലടത്ത് നമ്മളിങ്ങനെ കാണാറുണ്ട്. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കൂട്ടിക്കോളൂ ടീച്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ്, ഒരു പക്ഷേ നമുക്ക് അവർക്ക് അവർ കല്യാണം അവരുടെ നമുക്ക് കുറച്ചുകൂടി അടുപ്പം കാണുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ചിലർ വന്ന് നമ്മളോട് ചോദിക്കും, എത്ര പവനാ കൊടുത്തേ, എവിടെയാ കെട്ടിക്കുന്നേ, ചെറുക്കൻ എന്താ ജോലി, പെണ്ണിന് ജോലിയുണ്ടോ, ഇവം ഇതൊന്നും നമുക്ക്. പക്ഷെ നമുക്കൊരു അടുപ്പം ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാനായിട്ട് പോവില്ല. ചിലപ്പോൾ അവരുടെ ജോലിയോ കാര്യങ്ങളോ മറ്റും നമുക്ക് അറിയായിരിക്കും, അതിൽ കൂടുതൽ നമുക്കറിയില്ല. പക്ഷെ നമ്മളെ ഇങ്ങനെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി ചോദിക്കാമല്ലോ മറ്റൊരാളെ എന്തിനെ ദ്രോഹിക്കുന്നു. അതേപോലെ തന്നെ പലയിടത്തും നമ്മൾ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഡയറക്റ്റ് പോയി ചോദിക്കേണ്ട കാര്യം മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ആ ഒരു അങ്ങനെയുള്ള സ്വഭാവം.
0: ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മറ്റൊരാൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ റേറ്റ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ചെറുക്കൻ എന്താണ് ജോലി, അല്ലെ പെണ്ണിന് എന്താണ് ജോലി, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് നമ്മളെ റേറ്റ് ചെയ്തൊരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കല്യാണത്തിന് വിളിച്ച് നമ്മൾ പോവുക, ഹാപ്പി ആയിട്ട് അവരെ വിഷ് ചെയ്യുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അതൊക്കെ അവർ നോക്കിക്കോളും, അവരുടെ കാര്യങ്ങളൊക്കെ അല്ലേ.
1: അതെ അതെ, അത് ഇൻ കേസ് മിസ് ഇതെല്ലാം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പം എങ്ങനെയായിരിക്കും ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് വെച്ചാലോ, അവർക്ക് എല്ലാം അറിയാം എന്നുള്ളതായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിലോ ആ കൊച്ചത്ര റെഡിയല്ലെന്ന് തോന്നുന്നു, ഭയങ്കര ജാടയിട്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരം
0: അല്ലേ. അപ്പൊ നമ്മളെ പറ്റി പിന്നെ വേറൊരു റേറ്റിംഗിലായിരിക്കും അവർ
1: കൊണ്ടുപോകുന്നത്.
0: അപ്പൊ എന്തായാലും അതൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് നടക്കട്ടെ അല്ലേ. അപ്പൊ നമ്മൾ ചില ശ്രീലക്ഷ്മി, ഇനിയിപ്പോ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ചില ചോദ്യങ്ങൾ അടുത്തിരുന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയാതിരിക്കുക. അപ്പോൾ അവർ വിചാരിക്കും ഇവർ കേട്ടില്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒന്നും കൂടി നമ്മളോട് ചോദിക്കും. അപ്പോഴും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് മിണ്ടാതങ്ങ് ഇരിക്കുക. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളിലൂടെ ഇതുപോലെയുള്ള ചില ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ എടുക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, ഇത് അവർക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ അവരൊക്കെ നമുക്ക് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളെ പറ്റിയൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറും പറയൂ, അത് നമുക്ക് നമ്മുടെ ലൈവിൽ വായിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും അത് കേൾക്കുകയും അവരുടെയും അഭിപ്രായങ്ങളൊക്കെ അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയുകയൊക്കെ ചെയ്യും. അത് രസകരമായിട്ട് ഇന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലേ.
1: അതെ ടീച്ചർ. അപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അതായത് നമുക്കൊരു മറുപടി പറഞ്ഞ് നമ്മളിങ്ങനെ ഒഴിയുമല്ലോ. ഇപ്പം ഞാനൊക്കെ നോർമലി പറയുന്നത് ആ ആ ആ എന്നുള്ളതാണ്. ഈ ആ ഒരു 56 തവണയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഊരാക്കുടുക്കിൽ നിന്നൊക്കെ ചെന്ന് പെടുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്നത് എന്നുകൂടി നമ്മൾക്കൊന്ന് അറിയിക്കാം അല്ലേ.
0: അപ്പൊ
1: ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. ഇന്ന് സെപ്റ്റംബർ 11 അല്ലേ,
0: ഈ
1: ഒരു വർഷം തുടങ്ങി എത്രയോ എത്ര പെട്ടെന്നാണ് ഈ ഒരു മാസങ്ങളൊക്കെ കടന്നു പോയത്. നമ്മളൊരു ഓണത്തിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യണ്ടായിരുന്നു, അതിന്റെ ആ ഒരു ഹാങ് ഓവർ ഇപ്പൊ മാറി വരുന്നതേയുള്ളു. അപ്പൊ അടുത്ത മാസമായി സെപ്റ്റംബർ 11. അപ്പൊ ഈ സെപ്റ്റംബർ 11 പറയുമ്പോൾ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നൊരു ദിവസം കൂടിയാണ്. നമ്മുടെ ഭാരതത്തെ പറ്റി പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ അത് കൂടാതെ തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാട്ടിലോട്ട് പോകാം. അതായത് 1893 സെപ്റ്റംബർ 11 നമ്മളുടെ ഒരു ആർഷഭാരത സംസ്കാരത്തിനെ ഒന്ന് തുറന്ന് കാണിച്ച് ലോകത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെയാണ് ഏതിനെയും സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്തൊരു പ്രസംഗം നടന്നിരുന്നു. ചിക്കാഗോ പ്രസംഗം എന്നാണ് സ്വാമി വിവേകാനന്ദൻ നടത്തിയ. അതിലൊരു ഫസ്റ്റ് വേർഡാണ് ഏറ്റവും കൂടുതൽ അത്രത്തോളം ആളുകളെല്ലാം അത്രത്തോളം അത്ഭുതപ്പെട്ടും എന്താ പറയാ അദ്ദേഹത്തെ എങ്ങനെ ഒരു ഒരു എന്താ ഒരു പ്രതീകമാക്കി മാറ്റിയ ഒന്നാണ് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് അദ്ദേഹം
0: അഡ്രസ് ചെയ്തു.
1: അതെ അതെ, അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു പ്രസംഗം. അപ്പൊ എത്രയോ മിനിറ്റുകളോളം നീണ്ടു നിന്ന കയ്യടികളും അത്രത്തോളം നമ്മുടെ ഒരു എന്താണ് ഭാരതം എന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്ത ആ ഒരു പ്രസംഗം നടന്ന ദിവസം കൂടിയാണ് ആ ഒരു വാർഷികമാണ് സെപ്റ്റംബർ 11 എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂടി ഒന്ന് അറിയിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ 1893 സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് അമേരിക്കയിലെ ചിക്കാഗോയിലെ ലോക സർവ്വമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ നിങ്ങൾക്കും ഒരുപാട് വിശേഷങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ 8848585. അപ്പൊ ടീച്ചർ നമുക്കൊരു പാട്ട് കേട്ടാലോ.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ പത്രത്തിലൊക്കെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ഒരു നല്ല ഗാനം ആസ്വദിക്കാം. ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാം. ഇന്ന് നിങ്ങളോടൊപ്പം ലൈവിൽ ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ പോകാം. അതിന് മുമ്പായിട്ട് ഈ സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ദിവസം, നമ്മൾ ആ ഒരു ദിവസത്തിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ലോകത്തിനെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം. അപ്പോൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവങ്ങളിലൊന്നായിരുന്നു. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലും പെൻറ്റഗണിലും ആക്രമണമുണ്ടായി. 2977 പേരാണ് മരിച്ചത്. അപ്പം അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു അല്ലേ? ലോകത്തെ തന്നെ നടുക്കിയ, അമേരിക്ക പോലെയുള്ള അത്രയും ശക്തമായ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു രാജ്യമെന്ന് പറഞ്ഞ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടെ പോയി അവിടെയൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന അതുപോലെ ശക്തരായിട്ടുള്ള

അമേരിക്കയ്ക്ക് ഇതുപോലെ ഉള്ള ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു അല്ലെ. അപ്പം ആ ഒരു അൽഖൈദ ഭീകരർ ഹൈജാക്ക് ചെയ്ത 4 യാത്രാ വിമാനങ്ങളിൽ 2 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിൽ ഇടിച്ചു കയറി. 3rd വാഷിംഗ്ടൺ DC പെന്റഗണിലും ഇടിച്ചു. 4th വിമാനം പെൻസിൽവാനിയയിൽ തകർന്നു വീഴുകയായിരുന്നു. അപ്പൊ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം, അതിന്റെ ഉത്തരവാദിത്വം

0: അതായത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരവസ്ഥ നേരിടേണ്ടി വരുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ സെപ്റ്റംബർ 11 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു സംഭവം ഇത് തന്നെയാണ് അല്ലേ. അപ്പം ഇന്ന് അവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അത് മരിച്ചുപോയവരുടെ പേരുകളൊക്കെ വായിക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ രാവിലെ വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടതാണ് അതൊക്കെ. അപ്പോൾ അമേരിക്കയിൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അല്ലേ, അതിൻ്റെ ആ ഒരു ദുഃഖത്തിൽ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെയൊക്കെ ഇതിനകത്ത് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മരിച്ചുപോയവരുടെയൊക്കെ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അപ്പം ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. അപ്പം അമേരിക്ക പോലെ ഒരു രാജ്യത്ത് ഇത് സംഭവിക്കാമെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഇതുപോലെയുള്ള ഭീകരാക്രമണം ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അല്ലേ, ടെക്നോളജിയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള നമുക്ക് ഒരു തരത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുപോലെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: അതെ. അപ്പോൾ ഈ ഭീകരാക്രമണം, എപ്പോഴും ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇരകളാകുന്നത് ഒരിക്കലും അതിനെ ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാരാണ് അല്ലേ. അതിലൊന്നും ഒരുപക്ഷെ ഭാഗമാകാത്ത നിരപരാധികളായിട്ടുള്ള ജനങ്ങളാണ് ഇതിൻ്റെ ഏതൊരു വശത്താണെങ്കിലും മരിച്ചു വീഴുന്നത്. ഒരു യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുവശത്തും ഇതിൻ്റെ എന്താണെന്ന് അറിയാത്ത കുറേ പാവപ്പെട്ട മനുഷ്യരാണ് ഇത് ഇരകളായി മാറുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി അടിച്ചമർത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ രാജ്യത്തിലും ഉണ്ടാകട്ടെ, എവിടെയും സമാധാനം പുലരട്ടെ എന്ന് കൂടി നമ്മൾ ഈ ഒരു നിമിഷം എന്താ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇപ്പം നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല എവിടെയും സമാധാനമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഒരിടത്ത് എവിടെയെങ്കിലും ഒരു സമാധാനം പുലരുന്നതിന് വേണ്ടിയിട്ട് പലരും ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു തീപ്പൊരി ഇങ്ങനെ
0: ആളുകൾക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ നേപ്പാളിലെ ഒരു ദുരന്തം തന്നെ അല്ലേ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതിയെ വളരെ മോശമായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾ പല ആ ഒരു അതിനൊരു വിശകലനം ചെയ്ത് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പം അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നും അല്ലേ നശിപ്പിച്ചും ഈ ലോകത്തൊന്നും നേടാനില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക അല്ലേ. അപ്പം ആ ഒരു കാര്യം ഇന്ന് നമ്മളെ ശ്രോതാക്കളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ രതീഷ് അടിമാലി നമുക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഹലോ രതീഷ് അടിമാലി, ഗുഡ് മോർണിംഗ്,
1: നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
0: അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ നെൽസൺ സെബാസ്റ്റ്യൻ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ നെൽസൺ, ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ശിവപ്രകാശം സർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാർ എന്തൊക്കെയോ കുറേ ഇമോജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ളതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്.
1: അതായത് അതെ അതെ. അപ്പം ഇന്ന് ഇന്നിസേക് പ്രോഗ്രാമിൻ്റെയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ശിവപ്രകാശം സാറും ഉമാനന്ദിനി മാമും. അപ്പം അവരൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ. അതുപോലെ തന്നെ മഞ്ജരി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, ശ്രീകുട്ടി നിങ്ങൾക്ക് സുഖമാണോ? ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് കവിതയുടെ മോൻ അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അനന്തുവിന് എൻ്റെ 100 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജരി. അപ്പോൾ മഞ്ജരിയുടെ പ്രിയപ്പെട്ട ഫ്രണ്ടിൻ്റെ കവിതയുടെ മോൻ ആണ്, അത് അനന്തു. അപ്പോൾ അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അനന്തുവിന് നമുക്ക് ബർത്ത്ഡേ വിഷസ് കൊടുക്കാം അല്ലേ.
1: അനന്തുവിന് നല്ലൊരു ബർത്ത്ഡേ ആകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്ര 90.4 FM നേരുകയാണ്.
0: അതെ.
1: അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ആഘോഷങ്ങളിലൊക്കെ ആയിരിക്കാം.
0: അതെ അതെ. അപ്പോൾ അനന്തുവിന് നമ്മൾ ഒരുപാട് എന്താണ് ആശംസകൾ തരികയാണ്. ഈ ഒരു വർഷം അനന്തുവിന് നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ല കുട്ടിയായിട്ടൊക്കെ വളരാനായിട്ട് അല്ലേ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അനന്തു. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദിലുവിൻ്റെ ഒരു മെസ്സേജാണ്. അതും അടിമാലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ
1: ഗുഡ്
0: മോർണിംഗ് എവരി വൺ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്കൊന്ന് പുതിയ ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് പേര് അത്ര ഫെമിലിയർ, എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ട് തോന്നിയില്ല.
1: പുതിയ ലിസ്റ്റണർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പുതിയ നമ്മുടെ ശ്രോതാവ്, എനിക്കൊന്ന് നമുക്ക് മെസ്സേജ് അയച്ച പുതിയ ഒരാളാണ്, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ്.
0: നമുക്ക്

0: മെസ്സേജ് അങ്ങനെ അയക്കാറില്ല തോന്നുന്നു അല്ലേ, കേൾക്കലേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങി, ഭയങ്കര സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ അല്ലേ. അടിമാലിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്ന എപ്പോഴും നമുക്ക് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്.
1: അതുകൊണ്ട് പോകാനും ഒരുപാട് താല്പര്യമുള്ള ഒരു സ്ഥലമാണ് അടിമാലി എന്നൊക്കെ പറയുന്നത്.
0: നമ്മൾ പോകും പോകും എന്ന് പറയുന്നതല്ല, നമ്മൾ ഇതുവരെ പോകുന്നില്ല അല്ലേ ശ്രീലക്ഷ്മി. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ വളരെ താമസിക്കാതെ പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് ശ്രീലക്ഷ്മിയെയും കൂടെ കൂടി കൂട്ടിക്കൊണ്ട് വേണം പോകാനായിട്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് വന്നൊരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നത്. ആ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ അടിമാലിയിൽ നിന്ന് വന്നൊരു മെസ്സേജാണ്. ശ്രീലക്ഷ്മിയോട് കല്യാണത്തിന് പോകുമ്പോൾ നാട്ടുകാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ടീച്ചറെ, വയസ്സ് 10-40 ആയില്ലേ, കല്യാണമൊന്നും ആയില്ലേ? ഇത് കേൾക്കാൻ കഴിയാഞ്ഞിട്ട് ശ്രീലക്ഷ്മി ഇപ്പോൾ കല്യാണത്തിനൊന്നും പോകാറില്ല എന്ന് പറയുന്നു. അപ്പം ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള കുട്ടി പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്തായാലും ശ്രീലക്ഷ്മിയെ ഒന്ന് കൊണ്ടുപോയി എനിക്ക് അടിമാലിയിലൊക്കെ ഒന്ന് കൊണ്ട് കറങ്ങി നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇത് കണ്ടപ്പോൾ തോന്നുന്നു. അപ്പോൾ എന്നാ ശ്രീലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, ശ്രീലക്ഷ്മി വിഷമിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട്. കുഴപ്പമില്ല ശ്രീലക്ഷ്മി, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു മെസ്സേജ് നമ്മുടെ ബിനീഷ് അടിമാലി അയച്ചിരിക്കുകയാണ്.
1: ഞാൻ എന്തായാലും വരുന്നുണ്ട്.
0: അപ്പോൾ ബിനീഷ് അടിമാലി ഇതൊരു ഒരു ചലഞ്ചായിട്ട് എടുത്തോളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നാൽ ശ്രീലക്ഷ്മി ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പൊ നമുക്ക് നേരിട്ട് അല്ലേ
1: ബാക്കി കാര്യങ്ങൾ, 10-40 വയസ്സുണ്ടോ എന്നൊന്ന് അറിയണം. എന്തായാലും ഞങ്ങൾ വരും അടിമാലിയിലോട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു വരവ് പ്രതീക്ഷിച്ചിരിക്കുക. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നത് അതായത് അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ആദ്യമേ നീലക്കുറിഞ്ഞിയൊക്കെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നു. ഇനി ആദ്യം ഞാൻ എനിക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം ബിനീഷ് ചേട്ടന്റെ കടയിലോട്ടായിരിക്കും ഞാൻ പോകാം.
0: അതെ അതെ, അപ്പൊ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ തന്നെ പോവാം. അപ്പൊ നമുക്കിപ്പോ അടിമാലിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് ബിനീഷ് അടിമാലിയുടെ കടയിലേക്ക് പോകാനായിട്ട് വലിയ പാടൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി പാടുപെട്ടെ എന്നെ കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. ഇപ്പൊ നമുക്കല്ലാതെ നമുക്ക് എൽദോ ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ.
1: ആ
0: അതെ അതെ, അപ്പൊ അവരടുത്തൊക്കെ നമ്മൾ വളരെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു ദിവസം രാവിലെ അവിടെ വന്ന് അങ്ങ് നിൽക്കും അല്ലേ. അപ്പൊ അത് നമുക്ക് പ്ലാൻ ചെയ്യാം, ഉടൻ തന്നെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വീണ്ടും വരുന്നുണ്ട്. സൗമ്യ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ്, എൻ്റെ ഹസ്ബൻഡ് അമലിന് വേണ്ടി പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ വരമഞ്ഞളാടിയ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗമ്യ അമൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. വരമഞ്ഞളാടിയ എന്ന് പറഞ്ഞപ്പോൾ നല്ല പാട്ടാണ് അല്ലേ, നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൗമ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗാനം തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: അതേപോലെ തന്നെ ബിനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അനന്തുവിന് അടിമാലിക്കാരുടെ ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അനന്തു ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമുക്ക് ഇനിയൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ വരും കേട്ടോ അനന്തുവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട്. അപ്പോൾ അനന്തു സുഖമായിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കൂ എന്ന് കൂടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ ആഘോഷിക്കൂ.
0: അതെ അതെ,
1: അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ളൊരു സമയമായി അല്ലേ ടീച്ചറെ. അപ്പോൾ ഒരു കുസൃതി ചോദ്യമൊക്കെ ഉണ്ട്, നമുക്ക് ആ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആ കുസൃതി ചോദ്യമൊക്കെ പാസ് ചെയ്യുന്നതാണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അനന്തുവിന് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അനന്തുവിന് നല്ലൊരു, അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അനന്തു ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു.
4: തീർച്ചയായിട്ടും. അപ്പോൾ അനന്തു ഇന്നത്തെ ദിവസം അടിച്ചുപൊളിക്കട്ടെ അല്ലേ?
3: അതെ അതെ.
4: അപ്പോൾ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊരു അറിയിപ്പുണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ഫൈനാർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് ആശ്രാമമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം ഫൈനാർട്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സാംസ്കാരിക സംഘടനയാണ്. കലാകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയാണ് പ്രദീപ് ആശ്രാമം. അദ്ദേഹം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെയും ഒരു കുടുംബാംഗമാണ് അല്ലേ?
3: ഗാനമന്ദാരം എന്നുള്ളൊരു
4: പ്രോഗ്രാമിലൂടെ അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഈ കൊല്ലം ഫാസ് എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. ഫൈനാർട്സ് സൊസൈറ്റിയുടെ അവരുടെ ഓണാഘോഷവും അതുപോലെ കുടുംബ സംഗമവും വെച്ചിരിക്കുകയാണ്. ഓൾറെഡി അതായത് നാളെ 12 September രജിസ്ട്രേഷൻ. അപ്പം അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഫാസിലെ മെമ്പേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ്. അപ്പം ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു മുൻഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫാസിലെ മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഒക്കെ ആണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കലാപ്രകടനങ്ങൾ, പാട്ടോ നൃത്തമോ അല്ലെങ്കിൽ മിമിക്രിയോ, സിനിമാറ്റിക് ഡാൻസ്, സ്കിറ്റുകൾ, അതുപോലെ തന്നെ വാദ്യോപകരണ സംഗീതം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ സർഗശേഷികൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനും ഫാസ് വേദി ഒരുക്കുകയാണ്. 12 September നാളെയാണ് കൊല്ലം ഫാസ് ഓണാഘോഷവും കുടുംബസംഗമവും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാസ് മുറ്റത്തെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഫാസിൻ്റെ ഒരു കെട്ടിടം എല്ലാവർക്കും അറിയാം. നമ്മുടെ കൊല്ലം ഉപാസന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫാസിൻ്റെ ഒരു അവരുടെ ഒരു ബിൽഡിംഗ് ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി മുതലാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഓണാഘോഷവും കുടുംബസംഗമവും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്ര നിർമ്മാതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കരയാണ്. അദ്ദേഹമാണ് ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാസിലേക്ക് കുടുംബാംഗങ്ങളും മെമ്പേഴ്സും ഒക്കെ വരിക. ഒരു വലിയ എന്താണ്, നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം നമുക്ക് മെസ്സേജിൽ ഇട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് പങ്കെടുക്കുന്നവർക്കൊക്കെ കൈനിറയെ സമ്മാനങ്ങളും പിന്നെ അതിലെല്ലാം ഉപരി അവർക്ക് നല്ലൊരു ഓണ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കാൻ കുടുംബ സമേതം എത്തണമെന്ന് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ അവർ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം കലാപ്രകടനങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ 11 September പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്നും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് ആശ്രാമം നമുക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് നമ്മൾ എല്ലാവർക്കും ആയിട്ട് അറിയിക്കുകയാണ് അല്ലേ? ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫാസിൻ്റെ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അല്ലേ? ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഫാസിലെന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്വാളിറ്റി മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ ഇതുപോലെ എപ്പോഴും അവർ ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓണാഘോഷമാണ് നാളെ. അപ്പോൾ അതിലെല്ലാവരും വന്ന് പങ്കെടുക്കാനായിട്ട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മെമ്പേഴ്സ് എല്ലാവരും ഇത് കേട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവരും വന്ന് പങ്കെടുക്കുക അല്ലേ?
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതെ, ഇത്ര വലിയൊരു അവസരമാണത് കൊടുക്കുന്നത്. ഒരു ആഘോഷത്തിൽ ആഘോഷം എന്നതിലുപരി ഒരുപാട് പേർക്ക് അവസരമാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ നൽകുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ കേട്ടിരുന്നു അല്ലെ, കൊറോണ സമയത്താണെങ്കിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന
5: സമയത്താണെങ്കിലും കുറെ കലാകാരന്മാർക്ക് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സമയത്തോടൊക്കെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സംഘടനകളൊക്കെ തീർച്ചയായിട്ടും അത്തരം കലാകാരന്മാർക്ക് ഒരു ആശ്വാസമായി അല്ലെങ്കിൽ ഒരു വേദിയായി മാറി എന്നുള്ളതൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഇന്നും മുന്നോട്ട് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പം ആരും മറക്കണ്ട, നാളെ
4: 5 മണിക്കാണ്
5: അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഫാസിന്റെ അംഗങ്ങൾക്കും അതേപോലെ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ പ്രീത ടീച്ചർ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ അടുത്ത വിശേഷങ്ങളോടൊക്കെ പോകുന്നതിന് മുൻപ് ആ ഒരു കാര്യം, അതായത് കുസൃതി ചോദ്യമാണ് ഞാൻ പറയുന്നത്, അതിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിസ്സാരം പോലെ ഉത്തരം പറയുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് നമുക്ക്.
4: നമ്മുടെ സ്റ്റോക്ക് ഒക്കെ ഇങ്ങനെ തീർന്നു വരുവാണ് ശ്രീലക്ഷ്മി. നമ്മൾ കുറേ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ച് നമ്മുടെ സ്റ്റോക്കൊക്കെ ഇങ്ങനെ തീർന്നിരിക്കുകയാണ്. എന്നാലും ഇന്ന് നമുക്കൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു നമ്മുടെ നാട്ടിലൊരു ദേശമുണ്ട്, ആ ദേശത്തിന് ആർക്കും അത്ര ഇഷ്ടമല്ലാത്തൊരു ദേശമാണത്. അത് ഏത് ദേശമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. ആർക്കും ഇഷ്ടമല്ലാത്തൊരു ദേശം.
5: ഒരു ദേശമുണ്ട്, പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല. അതെന്താണ് ആ ദേശം എന്നതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ കുറെ ദേശത്തിന്റെ പേരൊക്കെ പറഞ്ഞു, അവസാനം ദോശ പറഞ്ഞു, എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. പക്ഷെ ഇത് എളുപ്പമുള്ളൊരു ആൻസർ ആണ്, നമ്മൾ അത്രത്തോളം ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വരുന്നൊരു ആൻസർ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയിക്കാവുന്നതാണ് അല്ലെ മെസ്സേജിലൂടെ.
4: അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ശ്രോതാക്കൾക്കെല്ലാം കുസൃതി ചോദ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെല്ലാവരും ഇപ്പൊ അലേർട്ടായിട്ട് എല്ലാവരും ഇപ്പൊ ആൻസറൊക്കെ കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് നമ്മുടെ രാജമുഖത്തിൽ ഇപ്പൊ തൊട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ രാജമുഖത്തിൽ എവിടെ നമുക്കൊരു മെസ്സേജൊക്കെ അയച്ചോളൂ, അവിടെ ഉണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഹായ് ഒക്കെ ഇട്ടോളൂ. എന്നിട്ട് ഇപ്പൊ തന്നെ ട്രൈ ചെയ്തോളൂ. അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണെങ്കിൽ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ, അല്ലെങ്കിൽ കീപ് ട്രൈയിങ് അല്ലേ, അതാണ് നമുക്ക് പറയാനുള്ളത്.
5: രാജചേച്ചി എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ എന്താ ഈ ചില കാര്യങ്ങളൊക്കെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ, അപ്പൊ എല്ലാരും കേട്ടല്ലോ, അങ്ങനെയൊക്കെ ആ ഒരു എന്താ അങ്ങനെ ചിന്തിക്കില്ല ഒരിക്കലും. എന്താ എപ്പോഴാണ് കറക്റ്റ് ആവുന്നത്, അതുവരെ ചേച്ചി ഇങ്ങനെ നല്ല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവണം. എപ്പോഴും നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ ഒരുപാട് തവണ തോറ്റുപോകാം, താഴെ വീഴാം, അവിടെ നിന്നൊക്കെ എണ്ണീട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുക എന്നുള്ള ഒരു ആ ഒരു എനിക്ക് ആ ഒരു ചേച്ചിയുടെ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് ഒരു ചിന്ത വരുന്നത്. ചേച്ചി എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ആണ്. അപ്പോൾ രാജൻ ചേച്ചിക്ക് നല്ലൊരു ദിവസം കൂടി നമ്മളിങ്ങനെ നേരെയാണ്. ഇന്നത്തെ വിശേഷത്തിലോട്ടൊക്കെ ഒന്ന് പോയാലോ.
4: അതെ അതെ. അപ്പം ശ്രീലക്ഷ്മി, നമ്മൾ ചിലപ്പോൾ ചില കഥകളൊക്കെ വായിക്കുമ്പോഴേ ഈ കഥ നമ്മളെ വിട്ടുപോയാലും അതിൻ്റെ അവസാനത്തെ ഒരു

0: ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ഇങ്ങനെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്. ഈ അവരുടെ കഥകളിലൂടെ, പ്രത്യേകിച്ചും ആ കഥകളുടെ ഒരു എൻഡിങ്ങിലൂടെ നമുക്ക് വല്ലാത്തൊരു സസ്പെൻസ് ഒക്കെ തരികയും അത് നമ്മളുടെ മനസ്സിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് അല്ലേ. ഓരോ എഴുത്തുകാർക്കും ഓരോ പ്രത്യേകതയാണ്. അപ്പം നമുക്ക് ചില എഴുത്തുകാരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരെ ഇഷ്ടപ്പെടും. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം വലിയ യുദ്ധങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ സംഭവങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ കഥകളാക്കി വളരെ രസകരമായിട്ട് നമുക്ക് വായിക്കാൻ വളരെയധികം ഇഷ്ടം തോന്നുന്നു. അതായത് നമുക്കൊരു ഒരു ഫീൽ ലൈക്ക് റീഡിംഗ് എന്ന് പറയത്തില്ലേ, നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുക. അടുത്തെന്താണെന്ന്
1: അറിയാനായിട്ട് കഥകൾ, അതായത് ഒരു ലക്ഷ്യത്തെ പറ്റിയുള്ള കഥകൾ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളുമായിട്ടൊന്ന് റിലേറ്റ് ആയി പോകും.
0: അതെ അതെ. അപ്പോൾ ഒരു കഥയുടെയൊക്കെ അവസാനത്തെ കുറച്ച് വരികൾ കൊണ്ട് മാത്രം ഈ വായനക്കാരെയൊക്കെ അമ്പരപ്പിക്കാൻ കഴിയുന്ന അതുപോലെയുള്ള ഒരു ക്വാളിറ്റി റൈറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു ജന്മവാർഷികമാണിന്ന്. അപ്പം അത് മറ്റാരുമല്ല, ഇംഗ്ലീഷ് എഴുത്തുകാരൻ, അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ഓ ഹെൻറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ഓ ഹെൻറി എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻഡിങ്സ് അദ്ദേഹത്തിൻ്റെ കഥകൾക്കുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ശ്രീലക്ഷ്മിയൊക്കെ സ്കൂളിലും കോളേജിലും എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓ ഹെൻറിയുടെ എനിക്ക് തോന്നുന്നു ദ ഗിഫ്റ്റ് ഓഫ് ദ മെജായ് എന്ന് പറയുന്ന കഥയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം അവരിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം വളരെ എന്താണ് നമുക്ക് ഒത്തിരി നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ എഴുതുക, അത് നമ്മുടെ മനോഹരമായി അത് അവതരിപ്പിക്കുക, അത് മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിലൂടെ നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിവുള്ള അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും ഓ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാതെ ആരും പാസ്സായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കഥകൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും നമ്മളെ വായിച്ചിട്ടുണ്ടാകും. അപ്പം നമുക്ക് കഥകളൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിക്കൊക്കെ ഓർമ്മ വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല,
1: സമയമില്ല. പക്ഷേ ഇങ്ങനെ നമ്മളുടെ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ദിവസം പോരില്ല എന്നുള്ളതാണ്.
0: അപ്പോൾ അദ്ദേഹം ഒരുപാട് നോൺ ഫിക്ഷനും അതുപോലെ തന്നെ കവിതയും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഷോർട്ട് സ്റ്റോറീസിലൂടെയായിരുന്നു അദ്ദേഹം ഏറ്റവും പോപ്പുലറായത്. അപ്പം അതിൻ്റെ അത് മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ കഥയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അല്ലാതെ വലിയ ആൾക്കാരുടെ കാര്യങ്ങളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ സംഭവങ്ങളോ ഒന്നും ആയിരുന്നില്ല. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ, അവരുടെ റിലേഷൻസ്, അതുപോലെ തന്നെ അവരുടെ സ്നേഹം, ത്യാഗം, അവരുടെ ദാരിദ്ര്യം, പ്രതീക്ഷ, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ എപ്പോഴും കടന്നു വന്നിരുന്നത്. അപ്പോൾ ആ കഥകളെ വേറിട്ട് നിർത്തുന്നത് തന്നെ അതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് നമ്മൾ അതിൻ്റെ അവസാനം കാണുന്നത് തന്നെയാണ് ഓ ഹെൻറിയുടെ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, ഇതായിരിക്കും ഇതിൻ്റെ എൻഡിങ് അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ അവസാനം കഥയെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ഓ ഹെൻറിയുടെ കഥകളെ പറ്റി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ, അദ്ദേഹം ചെയ്ത സംഭാവനകളെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥകളെ പറ്റി തന്നെയാണ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഓഫ് ദ മെജായുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും അറിയാവുന്ന ഒരു കഥയാണ്, ജിമ്മും ഡെല്ല എന്ന് പറയുന്നൊരു ദമ്പതികളുടെ കഥയാണ്. അപ്പം അവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അവർ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു കഥ. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ ഓർമ്മ വന്നതാണ്
1: അല്ലേ, ക്രിസ്മസ്
0: അതെ ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവർ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള പൊസിഷൻസ് കൊണ്ടുപോയി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പം അത് അതിൽ
1: നിന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ച ഒരു കഥയാണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ജിംഗിൾ ബെൽസ് ആ മൊത്തം പോയ നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വായിക്കുകയുണ്ടായിരുന്നു മറ്റുണ്ടായിരുന്നു.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതും അതുപോലെ തന്നെ രോഗബാധിതയായിട്ടുള്ള ഒരു യുവതി ജനാലയ്ക്ക് പുറത്ത് ഒരു ഒരു വള്ളിയിലെ ഇലകൾ കുഴിഞ്ഞു പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ അവസാനത്തെ ഇല വീഴുന്നത് താനും മരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവൾക്ക് ആ ഒരു ഇല അവൾക്ക് പ്രതീക്ഷ നൽകുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരൻ കാറ്റിലും മഴയിലും ഒക്കെ ഇരുന്ന് ജീവൻ പണയം വെച്ച് ആ ഒരു ചുമരിൽ വരച്ച ആ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കഥ എന്ന് പറയുന്നത്. നമുക്കിപ്പം ഇരുന്ന്

0: കഥ പറയാനായിട്ട് ഇവിടെ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കഥകളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് നല്ലൊരു ഇടം നേടിയ, നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു പേരുമാണ് ഒ ഹെൻറി എന്ന് പറയുന്ന റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായി അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒരുപാട് കഥകൾ, അതിന് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വർഷം കഴിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം നമുക്ക് തന്ന ആ ഒരു എന്താ അത്ര മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പാഠമാണ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി മരിച്ചുപോയി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അവരെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് അല്ലേ, അത് അവരുടെ ഒരു ഗ്രേറ്റ്നെസ് ആണ് അല്ലേ. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവരുടെ കഥകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത്.
1: കഥകളെപ്പറ്റിയും അവരെ പറ്റിയും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളൊരു രണ്ട് തലമുറയ്ക്കപ്പുറം മറ്റേ അല്ലേ ആരുടെ പേര് ചോദിച്ചാൽ പോലും നമുക്ക് അതറിയില്ല.
0: അതെ അതെ.
1: ഇപ്പോൾ അമ്മയുടെ അമ്മയുടെ അമ്മയുടെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പതറിപ്പോകും. കാരണം നമ്മളത് ഓർത്ത് നമുക്കത് അറിയില്ല. അപ്പോൾ ഇത്രയോ വർഷങ്ങൾക്ക് ശേഷവും ഇവരുടെയൊക്കെ പേരിങ്ങനെ ഓർത്തിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ അവർ ഈ ഒരു ലോകത്ത് ചാർത്തിയിട്ട് പോയിട്ടുള്ള ഒരു കലാവൈഭവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാകാരന്മാർ അത് അവരാണ് എപ്പോഴും ഇങ്ങനെ ദൈവതുല്യമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഓർമ്മകളിലൂടെയും
0: അല്ലേ.
1: ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഗ്രേറ്റ്നെസ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര നാൾ ഓർത്ത് വെക്കും എന്ന് പോലും അറിയില്ല. അപ്പോഴാണ് വർഷങ്ങൾക്ക് പിന്നിടുമ്പോഴും ഇത്രയേറെ കലാകാരന്മാർ ഓർക്കപ്പെടുന്നു എന്നുള്ളത്.
0: അതെ അതെ. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിത്രാമ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പ്രീത ടീച്ചർ, കുട്ടി ശ്രീകുട്ടി, ടെക്ക്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അടിമാലി പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണേന്ന് പറഞ്ഞിട്ടുണ്ട് ചിത്രാമ. തീർച്ചയായിട്ടും ചിത്രാമയും കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പം എന്തുവാ, കമ്പിളിക്കണ്ടത്ത് നമ്മളെ കൊണ്ടുപോകണമെന്ന് കൂടി അടിമാലിക്കാരോട് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് നമ്മളെ കൊണ്ടുപോകും അല്ലേ, തീർച്ചയായിട്ടും. നമ്മൾ അടിമാലി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലിയൊക്കെ അവിടെ ഉള്ളവരുടെയാണ് അല്ലേ, നമ്മളെ അവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രീത ടീച്ചർ, എൻ്റെ കാത്തിരിപ്പ് തുടരുന്നു, കാത്തിരിപ്പ് വേദനയാണ്. ഞാൻ ചിത്രാമയെ കാണാം ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് ഞാൻ ബിസിയായി പോയി. തീർച്ചയായിട്ടും ഞാൻ കാണാൻ വരുന്നതാണ്. അപ്പോൾ ആ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു നല്ല സുഖമുള്ള കാര്യമല്ലേ. അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ ഇങ്ങനെ വരും.
1: സർപ്രൈസ് ആയിട്ടല്ലേ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില
0: കാര്യങ്ങളൊക്കെ
1: എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി മധുരം കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും പ്രീത ടീച്ചർ വരും.
0: അതെ അതെ. അതുപോലെ ഗ്രാമഭംഗിയിലൂടെ അവതരിപ്പിച്ച അടുക്കളത്തോട്ടം പ്രയോജനപ്രദമായിരുന്നു ശ്രീകുട്ടിക്കും ആദർശിനും, റേഡിയോ സാന്ത്വനത്തിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുക്കളത്തോട്ടത്തിന്റെ കാര്യമൊക്കെ ശ്രീലക്ഷ്മി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അല്ലേ. അപ്പൊ ചിത്രാമ്മ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റീജ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ ശ്രീ എന്നിട്ട് നമുക്ക് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട് റീജ. റീജ കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജൻ വയനാട് വന്നിട്ടുണ്ട്, ടീച്ചറെ എന്നെല്ലാം പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രാജൻ വയനാട്, എവിടെയാണ്? തിരക്ക് പിടിച്ച് ഓടി നടക്കുമായിരിക്കും അവിടെ ഇവിടെയൊക്കെ. സാധാരണ എന്ന് രാവിലെ അങ്ങനെയാണ്, നമ്മുടെ പ്രോഗ്രാം പോക്കറ്റിൽ റേഡിയോ ഓണാക്കി ഇട്ടിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഇന്നും അതുപോലെ അവിടെ ഒക്കെ ഓടി നടക്കുവാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ കവിത കടപ്പാക്കട നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ ശ്രീകുട്ടി, സുഖമാണല്ലോ. കവിത കടപ്പാക്കടയിൽ നിന്നാണ്, ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഇന്ന് എനിക്ക്. എൻ്റെ മോന് വിശസ് പറഞ്ഞ പ്രിയപ്പെട്ടവർക്കും ടീച്ചർക്കും ശ്രീക്കും ഒരുപാട് സ്നേഹം. അനന്ത പത്മനാഭൻ എന്നാണ് മോൻ്റെ ഫുൾ നെയിം. ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, കുസൃതി ചോദ്യം കണ്ടില്ല എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല കവിത, ഒന്നും കൂടി ആലോചിക്കൂ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം കവിതയ്ക്ക് തീർച്ചയായിട്ടും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോളൂ.
1: ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ളൊരു സമയം ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ ടീച്ചർ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ചോദിക്കും.
0: നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ആർക്കും ഇഷ്ടപ്പെടാത്ത, ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ദേശം ഏതാണ്?
1: ആർക്കും ഇഷ്ടമല്ല,
0: ആർക്കും ഇഷ്ടമല്ല, ആർക്കും
1: പ്രായഭേദമന്യേ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ദേശം ഏതാണ് എന്നുള്ളതാണ്.
0: ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർക്ക് വരെ ഇഷ്ടമേ അല്ലാത്തൊരു ദേശമാണ്. ആ ദേശം ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കൂ.
1: അതെ അതെ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കാം. അപ്പം ആ ഒരു സമയം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൂ, എന്താണ് ആ ഏതാണ് ആ ദേശം, ആ ദേശത്ത് പോയവരുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം.
0: അപ്പൊ
1: ഏതാണ് ആ ദേശം എന്നുള്ളത് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ കുറച്ച് നേരം നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാം.
0: ആ ദേശത്തിലൂടെ എല്ലാവരും കടന്നു പോയിട്ടുണ്ട് ശ്രീലക്ഷ്മി.
1: അതെ
0: അതെ. ആ ദേശം കത്തിലൂടെ കടന്നു പോകാത്ത ആരും ഈ ലോകത്തുണ്ടെന്ന് തോന്നില്ല. പക്ഷെ ആ ദേശം നമുക്ക് ഇഷ്ടമല്ല.
1: അതെ, പക്ഷെ ചിലർക്കത് ഇഷ്ടമാണ്. പക്ഷെ
0: എനിക്ക് തോന്നില്ല ആർക്കെങ്കിലും

0: എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടുപോകുന്നവർക്ക് താല്പര്യമായിരിക്കാം, പക്ഷെ പോകപ്പെടുന്നവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല.
1: അപ്പൊ
0: ഏതാണ് ആ ദേശം എന്നുള്ളതാണ് ഇന്നത്തെ കുസൃത്തെ ചോദ്യം. നിങ്ങളുടെ ഉത്തരത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അയക്കേണ്ട നമ്പർ 8484855785. അപ്പൊ നമ്മുടെ സൗമ്യ അമ്മൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു ചോദിച്ചത്. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണത്. എപ്പോഴും കേൾക്കുമ്പോൾ ഒരു കുറച്ച് റൊമാൻസ് ഒക്കെ തോന്നുന്നൊരു പാട്ടാണത്. അപ്പൊ ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേര് മെസ്സേജസൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒരുപാട് പേര് നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസേഴ്സിലേക്കൊക്കെ വരാം. അപ്പോൾ ഇനിയും നമുക്ക് ആൻസർ അയക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ആൻസർ അയക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ മടി പിടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് അല്ലേ.
4: അതെ, അപ്പോൾ ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസറൊക്കെയാണ് അയച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ട പാട്ട് സൗമ്യ ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേഷൻ പറഞ്ഞൊരു പാട്ടാണ് കേട്ടോ. നല്ല രസമാണ് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ അല്ലേ.
3: അതെ അതെ,
4: അപ്പോൾ സൗമ്യക്ക് ഒരുപാട് സന്തോഷമായി.
3: എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ അല്ലേ പാടി പാടുന്നതായിട്ട് അഭിനയിച്ച ഒരു പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയുമാണ് മഞ്ജു വാര്യരുടെ. നല്ലൊരു ക്യാരക്ടറും അല്ലെ, നല്ലൊരു ഗാനവും ഒക്കെയാണ്.
4: നമ്മളിപ്പോ ഒരു മെയിൽ വോയിസ് ആണ് കേട്ടത്, മറ്റേ ഫീമെയിൽ വോയിസ് ആണ്,
3: ഫീമെയിൽ വോയിസ് ആണ് സിനിമയിൽ അല്ലെ, സിനിമയിൽ നമ്മളെ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ചോദിച്ചു. അപ്പൊ നമ്മള് ഹസ്ബൻഡിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒക്കെ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ.
4: അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കും, ഞങ്ങൾ ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമെന്ന് കൂടി പറയാണ്.
3: അതെ അതെ. അപ്പോ ശ്രീലക്ഷ്മി, ഇന്ന് പത്രം എടുത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വായിച്ചു, ഇന്നത്തെ മനോരമയിൽ. അപ്പോൾ അത് മറ്റൊന്നുമല്ല, PSC ചെയർമാനെയും അംഗങ്ങളെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കെന്താണ് ഇതിൽ ഇത്ര സന്തോഷം എന്ന് ശ്രീലക്ഷ്മി ആലോചിക്കുന്നുണ്ടെങ്കിൽ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. കാരണം നമുക്കറിയാം പാവപ്പെട്ട നമ്മുടെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പറ്റി അല്ലേ. ഇത്ര വർഷങ്ങളോളം ഇരുന്ന് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് രാവും പകലും ഇല്ലാതെ പഠിച്ചും കഷ്ടപ്പെട്ടും. ചിലർ ജോലിക്കൊക്കെ പോയിക്കൊണ്ടാണ് ഈ പഠിക്കുന്നത്.
4: അപ്പോൾ
3: ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പകൽ സമയത്തൊക്കെ ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരം വന്നിട്ട് നൈറ്റ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അല്ലേ, ഓൺലൈനിലൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആൺകുട്ടികൾ നമുക്കറിയാം, നമ്മുടെ പ്രദീപ് മുഖത്തല സാറൊക്കെ ക്ലാസ് എടുക്കുന്നത് അല്ലേ രാത്രിയിലും രാവിലെയൊക്കെയാണ്.
4: രാവിലെ എനിക്ക് തോന്നുന്നു സാറിന് പോലും ഉറക്കില്ല, സാറും അത്രത്തോളം ഡെഡിക്കേഷൻ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനും സാറിന് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ ഒരു 9 മണിയുടെ ബാച്ചിനൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ഈ എക്സാം ഒക്കെ അടിക്കുന്ന സമയമാകുമ്പോൾ രാത്രി അതൊരു എനിക്കൊന്ന് 8-9 മണിക്ക് എങ്ങാണ്ടാണ് സാറെ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കേറുമ്പോഴത്തേക്കും ചില സമയത്തൊക്കെ 1000 പേർക്കേ കയറാൻ പറ്റുള്ളൂ. സൂം മീറ്റ് വഴിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കയറാൻ പറ്റുള്ളൂ. ഒരാൾ എങ്ങാനും ഒന്ന് ലെഫ്റ്റ് ആയി പോയാലും നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത്രത്തോളം കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. എന്നിട്ട് ചില സമയത്തൊക്കെ വളരെയധികം നമ്മള് എത്ര ഒരു 12-1 മണി അത്രയും ലെങ്തിലൊക്കെ പോകും കേട്ടോ സാർ. അത്രത്തോളം ഇരുന്ന് നമ്മളെ കൊണ്ടത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്കത് നമ്മുടെ മനസ്സിലിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ആക്കി തരുന്ന രീതിയിലാണ് സാറെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കൊരു 1 മണി 1-2 അത്രയും സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കിടന്ന് ഉറങ്ങാം. പക്ഷെ സാറിന് വീണ്ടും വെളുപ്പിനെ 3 മണി 4 മണിക്ക്
3: അപ്പൊ സാറ് എന്നെ നമ്മളെ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അപ്പൊ സാറ് നമ്മുടെ റേഡിയോയിലെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സാറിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പം നമ്മളിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇതുപോലെ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള പല വഴികളിലൂടെയും കടന്നുകൂടി ഒരു PSC ചെയർമാൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. അവിടുത്തെ മെമ്പേഴ്സ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. അവരൊക്കെ ഇങ്ങനെ പാർട്ടിയുടെയൊക്കെ ആൾക്കാരായിട്ട് കയറി അവിടെ ഇരുന്നിട്ട് ഇതുപോലെയുള്ള അഴിമതികൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പം ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയിലെ ക്രമക്കേടിലാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. അത്രയെങ്കിലും ഒരു നടപടി ഉണ്ടായല്ലോ. ബാക്കി ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും അത്രയെങ്കിലും ഒരു നീക്കം ഇതിനുണ്ടായല്ലോ എന്ന് ഉള്ള കാര്യത്തിൽ നമുക്കൊരു വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരിക്കലും അവരവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ.
4: അതെ.
3: അപ്പൊ അത് മാത്രവുമല്ല ഈ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ പരീക്ഷാ ക്രമക്കേടിൽ PSC ചെയർമാനെയും അംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യുന്നത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയിലെ ക്രമക്കേടിന് പുറമെ മറ്റ് പരീക്ഷകളിലെ ക്രമക്കേടിനെ കുറിച്ചും ഉദ്യോഗാർത്ഥികൾ അന്വേഷണ സംഘത്തിന് പല പരാതികളും നൽകിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ. അപ്പം 15 ഹാജരാകാനായിട്ട് PSC അംഗം ത്തിനും അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും അതിന് ഒരു നല്ലൊരു ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ അല്ലേ. അതിൻ്റെ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ തുടർ പരിപാടികളും ഒക്കെ നടക്കട്ടെ. ഇതിനകത്ത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുക്കട്ടെ. കാരണം PSC ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയൊക്കെ ശമ്പളം എന്താണെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാമല്ലോ അല്ലേ. ഇന്ത്യൻ പ്രസിഡന്റ് മേടിക്കുന്നതിനെക്കാട്ടിയും വലിയ ശമ്പളമൊക്കെ മേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്.
4: തെറ്റ് ചെയ്താൽ എല്ലാം ചെയ്യുന്നവർ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഒരു സന്ദേശമാണ് നമുക്കിങ്ങനെ.
3: എപ്പോഴെങ്കിലും നമ്മൾ പിടിക്കപ്പെടും. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ വഞ്ചിക്കുന്നത് ഇതുപോലെയുള്ള പാവങ്ങളെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഉറപ്പാണ്. എവിടെങ്കിലും നമ്മളെ പിടിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഇരിക്കുന്നവര് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, അവരെയൊക്കെ മാറ്റിയിട്ടില്ല. അപ്പം ഇരിക്കുന്നവർ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നും കൂടി ഒന്ന് ആലോചിക്കുക. കാരണം ഇതുപോലെ പാവപ്പെട്ടവരെ വഞ്ചിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.
4: അതൊരു ഒരു പെട്ടെന്ന് ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലൊരു പ്രതീക്ഷയാണ് ഇവർ. നമ്മത് ഒരു ജോലി എന്നതിലുപരി ഒരു രക്ഷപ്പെടലാണ് പല ഒരു പ്രതിസന്ധികളിൽ നിന്നുമൊക്കെയുള്ള. അത് ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു കുടുംബത്തിന് മുഴുവനുമുള്ള ഒരു പ്രതീക്ഷയാണ് ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ നമുക്കൊരു ലിസ്റ്റിൽ പേര് വരിക, അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്, അതൊക്കെ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ആ ഒരു ജോലിയിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് എങ്കിലും നമ്മുടെ പരിശ്രമം ഒരിക്കലും കുറയ്ക്കുന്നില്ല പല രീതിയിൽ. അപ്പം നമുക്കൊരു ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ഹോപ്പാണല്ലേ മുന്നോട്ട് ജീവിക്കാം എന്നുള്ള രീതിയിൽ. അവിടെയൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത് നമ്മളിങ്ങനെ.
3: അതെന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി ആരുടെ ഔദാര്യമൊന്നും അല്ല. നമ്മുടെ PSC എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ കൃത്യമായിട്ട് അവരുടെ പരീക്ഷ എഴുതിയത് എങ്ങനെയാണ് എന്ന് വാല്യൂ ചെയ്ത് അവർക്കത് ഒരു കൊടുക്കുക. അല്ലാതെ അതൊന്നും ആരുടെ ഔദാര്യവും ഒന്നുമല്ല. നമ്മൾ ആരുടെയും കാല് പിടിച്ച് നേടേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം അവർ PSC റാങ്ക് ലിസ്റ്റിൽ വന്നവർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. റോഡിലഴഞ്ഞും മുട്ടുകുത്തിയും ഓരോരുത്തരുടെ കാല് പിടിച്ചും ഒക്കെയാണ് അവരവിടെ നിൽക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം കഷ്ടമാണ് തോന്നുന്നത് അല്ലേ.

0: പാവങ്ങൾ കിടന്ന് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ റോഡിൽ ഈ വെയിലത്ത് കിടന്ന് ഇങ്ങനെ ഗതികേടായിട്ട് കിടക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറ്റക്കാരായിട്ടുള്ളവരെ നിൽക്കുന്ന മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ ശമ്പളവും മേടിച്ച് അവിടെ കയറി ഇരുന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മി, അതുപോലെ നമുക്കിപ്പം കണ്ണ് നിറയുന്ന വേറൊരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. വേറൊന്നും അല്ല, നമ്മൾ സാധാരണ ഉള്ളി അരിയുമ്പോഴും നമുക്ക് കണ്ണ് നിറയത്തില്ല,
1: വില കേട്ടാൽ.
0: ഇപ്പോൾ ഉള്ളി അരിയണ്ട, ഉള്ളിയുടെ വില കേട്ടാൽ മതി, അപ്പോഴേ നമ്മുടെ കണ്ണ് നിറയും. 75 രൂപയിലേക്കൊക്കെ പോയിരിക്കുകയാണ് സവാളയുടെ വില എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല സാധനങ്ങൾക്കും നാരങ്ങയുടെ വില 300 രൂപയായിട്ടുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾക്കും നമ്മുടെ വിപണിയിൽ വളരെയധികം വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി പല കച്ചവടക്കാരും അവർക്ക് തോന്നിയതുപോലെയുള്ള വിലയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഹോട്ടൽ ബിസിനസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് അല്ലേ. ഉള്ളിക്കൊക്കെ അവർക്ക് ഉള്ളിയില്ലാത്തൊരു കറി ഇല്ലല്ലോ അല്ലേ, ഉള്ളിയിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും പെട്ടെന്ന് ഈ വിലയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകട്ടെ. അപ്പം സവാള വില നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ വിപണിയൊക്കെ ഉണ്ട്. അവർ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഹോർട്ടികോർപ്പ് മുഖേന കിലോഗ്രാമിന് 35 രൂപ നിരക്കിൽ സവാള ലഭ്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് ഹോർട്ടികോർപ്പിൻ്റെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സവാളയൊന്നും അത്ര നല്ലതായിരിക്കത്തില്ല എന്നുള്ളൊരു ചെറിയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യത്തിന് ഇച്ചിരി വില കുറച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ സാധനങ്ങളുടെ വില കൂടുന്നതും അതുപോലെ തന്നെ പവർ കട്ടും ഒക്കെ നമ്മളിങ്ങനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതേപോലെ ഈ സമയക്രമം ഒരാഴ്ച തുടരാൻ നിർദ്ദേശം, അതൊക്കെ നമ്മളിങ്ങനെ പത്രത്തിൽ കണ്ടു. മഴ കുറവായത് കാരണം നമുക്ക് ഇന്ന് എപ്പോഴും ഇപ്പോൾ പവർ കട്ടാണ്. നമ്മളൊന്ന് ഉറങ്ങാൻ ചെല്ലുമ്പോഴാണ് ഈ കറണ്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 1-2 തവണയൊക്കെ ഇങ്ങനെ ലോഡ് ഷെഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാനൊന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അടുത്ത കറണ്ട് കട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങിപ്പോണേ, കാരണം എണ്ണിക്കണ്ട, അല്ലെങ്കിൽ ആ ചൂട് നമ്മൾ അറിയാതെ പോകും. പക്ഷേ എങ്കിലും നമ്മളെ ചൂട് കൊണ്ട്
0: നമ്മളെ ഉണർത്തും, കൊതുകൊക്കെ വന്ന് നമ്മളെ ഇങ്ങനെ ഉണർത്തും അല്ലേ,
1: പാട്ടൊക്കെ പാടി നമ്മളെ ഉണർത്തുമെങ്കിലും അത് ശരിയാണ്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ അത്രത്തോളം ഡീപ് സ്ലീപ്പിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക്
0: ചിലപ്പോൾ അറിയത്തില്ല.
1: അതെ, അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ എന്ത് നടന്നാലും പിന്നെ നമ്മൾ അറിയത്തില്ല. അത്ര സുഖകാരമായിട്ട് അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു, ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ എത്രയോ നമ്മൾ കാത്തിരുന്നാൽ പോലും ഒരു ഉറക്കം ഇങ്ങനെ കണ്ണിലോട്ടൊന്ന് വരിക പോലും ഇല്ല. പക്ഷെ ആ ഒരു സമയത്ത്, ചില സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിനുശേഷം എണ്ണിട്ട് വരുന്നത് വളരെയധികം ഉന്മേഷത്തോടു കൂടിയാണ്. അപ്പം വൈദ്യുതി നിയന്ത്രണം ഒക്കെ ഒരേ സമയക്രമം ഒരാഴ്ച തുടരാനുള്ള നിർദ്ദേശം ഉണ്ടായിട്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പത്രത്തിലൂടെ ഒക്കെ കാണുന്നുണ്ട്. വൈകിട്ട് 6:30 മുതൽ പുലർച്ചെ 2 വരെ ഏതാണ്ട് ഒരേ അളവിൽ വൈദ്യുതി ആവശ്യമുള്ളതിനാൽ നിയന്ത്രണം പുലർച്ചെ വരെ നീളും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്? നമുക്ക് കൊല്ലം മാത്രമല്ലല്ലോ,
0: അതായത് 2-3 പ്രാവശ്യമൊക്കെയാണ് നമുക്ക് പോകുന്നത്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടോ, ഏകദേശം 1.5 മണിക്കൂറാണ് ഒരു ദിവസം നമുക്ക് ഈ പവർ കട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഇന്നലെ വൈദ്യുതി മന്ത്രിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മളെ ഈ ഇലക്ട്രിക് കാറുകളൊക്കെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇപ്പം സോളാറിൻ്റെ ഒരു സഹായമില്ലാത്ത വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചാർജ് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനുഷ്യനെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പവർ കട്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് മാറ്റം ഉണ്ടാകും എന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വളരെയധികം ബുദ്ധിമുട്ടില്ല. 1.5 മണിക്കൂർ പോവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1.5 മണിക്കൂർ ലോഡ് ഷെഡിങ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ചങ്ങ് പോകും. ഇതങ്ങനെയല്ല, അതിൽ നിന്ന് 1.5 മണിക്കൂറിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളൊന്ന് കരകയറി വരുമ്പോൾ വീണ്ടും അടുത്തത് വരും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
1: അതെ, അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായൊരു സമയക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച്
0: ഇന്ന് മുതൽ വാട്സപ്പിൽ നമുക്ക് അതിൻ്റെ പിന്നെ മെസ്സേജ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഏത് സമയത്താണ് പവർ കട്ട് ഉള്ളത് എന്നുള്ള ടൈം നമ്മളെ അറിയിക്കും. ഇത് പവർ കട്ടിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് മെസ്സേജ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് നിന്ന് തൊട്ട് നമുക്ക് നോക്കാം.
1: അതെ, അതായത് ഒരു സെക്ഷൻ ഓഫീസ് പരിധിയിൽ വൈകിട്ട് 7 മുതൽ 7:30 വരെയാണ് വൈദ്യുതി മുടങ്ങുന്നതെങ്കിൽ തുടർന്നുള്ള ഒരാഴ്ച ഈ ഒരു സമയക്രമം പാലിക്കുമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് തൊട്ട് നമുക്ക് നോക്കാം അല്ലേ, അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് അലേർട്ടായിട്ടിരിക്കാം. ഒരു 7 മണിക്ക് നമുക്കൊരു കറണ്ട് കട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാനും കൂടി സാധിക്കും. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് പോകുന്നത്. ചില സമയത്ത് നമ്മളിങ്ങനെ വെളിയിലൊക്കെ നിൽക്കുന്ന സമയത്ത്

0: ആയിരിക്കും, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടണം എന്ന് പോലും അറിയാൻ പറ്റില്ല, സ്റ്റക്ക് ആയിട്ട് പോയി കറണ്ട് പോയി എന്ന് നമ്മൾ നിൽക്കാറുണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇപ്പോ കറണ്ട് കട്ട് എന്ന്? എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്, പക്ഷേ
1: അവരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങള് നിങ്ങളുടെ കമന്റ്സിൽ പറയുക.
0: ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന് കൂടി.
1: അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, ഒന്നര മണിക്കൂർ അങ്ങ് പോവുകയാണ് അവരുടെ, രാത്രിയാണ് അവരിന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർ വൈകുന്നേരം 7 മണിക്കും ഒക്കെ വീട്ടിൽ വന്ന് കയറുന്നവരുണ്ട്. അപ്പൊ അവർക്ക് പിന്നീട് അവരുടെ എല്ലാ കാര്യങ്ങളും അവരാ രാത്രി സമയത്തിനുള്ളിലാണ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാകുന്നു. അപ്പൊ എന്തായാലും ഈ പവർ കട്ട് നമ്മളെ ഒരുപാട് വലയ്ക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: മഴ പെയ്യട്ടെ.
1: അതെ അതെ, മഴ പെയ്യട്ടെ. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇന്ന് വായിച്ച് തീർക്കാൻ പറ്റുമോന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അതുപോലെയുള്ള മെസ്സേജസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷീബ ആയത്തിൽ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നൊരു സോങ് വേണം, മൂവി തീരം എന്ന് പറയുന്ന സിനിമയിലെ തേടുമോളം എന്നൊരു
0: തീരം തേടുമോളം.
1: ഞാൻ വിചാരിച്ചു തീരം തുറന്നതിന് സിനിമയുടെ പേരാണോ എന്ന്. അപ്പം അത് ഇങ്ങനെ താഴെ താഴെയാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊരു കൺഫ്യൂഷൻ തോന്നി. അപ്പൊ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആ പാട്ടൊക്കെ നമുക്ക് പരിഗണിക്കാം കേട്ടോ.
1: അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ആൻസർ അയച്ചിട്ടുണ്ട് ഷീബ. പക്ഷെ അത് ഷീബയുടെ ആൻസർ കറക്റ്റ് അല്ല. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ആൻസർ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ അല്ലെ.
0: ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാണ് എന്നുള്ളതാണ്
1: നമ്മുടെ ചോദ്യം.
0: അത് ശരിയാണ്, നമുക്ക് ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല.
1: അതെ അതെ, നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരുന്നില്ലേ കമ്പിളിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന്. അപ്പം നമ്മുടെ ബിനി ഷെടിമാലി ഇട്ടിട്ടുണ്ട് കമ്പിളിക്കണ്ടം ഇവിടെ അടുത്താണ്, എൽദോ വർക്ക് ചെയ്യുന്നത് കമ്പിളിക്കണ്ടത്താണ്, സൗമ്യ അമലിന്റെ വീടും കമ്പിളിക്കണ്ടത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഒരുപാട്
1: നമ്മുടെ സ്വന്തക്കാരെല്ലാരും അവിടെ ഉണ്ട്. അപ്പൊ ചിത്രാമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എൽദോയെ ഒന്ന് വിളിച്ചാൽ മതി. എൽദോ വന്ന് നമ്മളെ കമ്പിളിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അല്ലെ, അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചു തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എൽദോ നമ്മളെ കേൾക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ.
0: കേൾക്കുന്നുണ്ടായിരിക്കാം.
1: അപ്പൊ അതുപോലെ തന്നെ നമുക്ക് റഷീദ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, ശ്രീകുട്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റഷീദ കറക്റ്റ് ആൻസറും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ റഷീദയുടെ ആൻസറൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൗമ്യ ഒത്തിരി സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പാട്ടൊക്കെ വെച്ചു കൊടുത്തതിന്. അപ്പൊ താങ്ക് യു ചേച്ചിമാരെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കല മെസ്സേജ് അയച്ചിരിക്കുന്നു, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ കലയുടെ ആൻസർ കറക്റ്റാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ കുറച്ച് കഴിഞ്ഞ് പറയാം അല്ലേ. ഇച്ചിരി സമയം കൂടെ
0: കലച്ചേച്ചി സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നോ?
1: അതെ അതെ, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ കല അടിപൊളിയല്ലേ, ചോദിക്കേണ്ട കാര്യമില്ല, എപ്പോഴും അടിപൊളിയായിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ ബാബുരാജൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ ഉത്തരം കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. പാർവതിയുടെ കല്യാണത്തിന് ആരൊക്കെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. പാർവതിക്ക് വേണ്ടി രാഗം താനം പല്ലവി എന്ന ചിത്രത്തിലെ പാർവതി പരിണയം കഴിഞ്ഞ രാവിലെ എന്ന ദാസേട്ടൻ പാടിയ ഗാനം കേൾപ്പിക്കണം. പാർവതി ഇത് അറിയുന്നുണ്ടോ എന്തോ,
0: ഞങ്ങൾ അറിയിക്കും.
1: നമ്മൾ ഇന്ന് തന്നെ ഇത് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ പാർവതിയുടെ കല്യാണത്തിനൊക്കെ പോയി, കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു അല്ലെ.
0: അപ്പൊ
1: നല്ലതായിട്ട് നടന്നു. അപ്പൊ പാർവതി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പാർവതി കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ഗാനമൊക്കെ പാർവതിക്ക് വേണ്ടി പ്ലേ ചെയ്യാം. താങ്ക് യു ബാബുരാജൻ സാർ, സാറിന്റെ അന്വേഷണത്തിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും സാറ് പാർവതിയെ അന്വേഷിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് പാർവതി വിളിക്കുമ്പോൾ നമുക്ക് പറയാം അല്ലേ.
0: അതെ അതെ.
1: അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് സരസ്വതി അമ്മയൊക്കെ വോയിസ് മെസ്സേജ് ആണ് ഇട്ടിരിക്കുന്നത്, അത് നമുക്ക് പിന്നീട് കേൾപ്പിക്കാം. അപ്പോൾ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി നമുക്ക് ബ്രേക്കിലേക്ക് പോകാനുള്ള
0: ചെറിയൊരു പാട്ട് കേൾക്കാനുള്ള സമയമായി. ചോദ്യം എന്തായിരുന്നു
1: നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം. ഈ ദേശത്തൊക്കെ നമ്മളെല്ലാരും പോയിട്ടുണ്ട്, ഈ ദേശത്ത് പലരും നമ്മൾ കൊണ്ടും പോയിട്ടുണ്ട്. അപ്പൊ ആ ദേശത്തിനെ പറ്റി എന്താണ് ആ ദേശം,
0: ഏതാണ് ആ ദേശം
1: എന്നെല്ലാരും കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. 8848585785. പാട്ട് നമ്മുടെ നല്ലൊരു ഗാനമൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക

0: കാലമാണ്, എല്ലാത്തിനും വില കൂടുതലാണ് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് സവാള ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അതിനൊക്കെ വില കൂടിയത് ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി ഇന്നത്തെ പത്രത്തിൽ നമുക്കൊരു വാർത്ത നമുക്ക് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, പുതിയൊരു ആൻറ്റി വെനം വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഇനം മൂർഖൻ പാമ്പുകളുടെയും വിഷം നിർവീര്യമാക്കാൻ ശേഷിയുള്ള ആൻറ്റി വെനം വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകർ ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിൻ്റെ സഹായത്തോടെയാണ് ഈ ആൻറ്റി വെനം വികസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലാ മൂർഖൻ പാമ്പുകളുടെയും വിഷം പ്രതിരോധിക്കുന്ന ആൻറ്റി വെനം ഇല്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇതൊരെണ്ണം ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അതൊരു നല്ല കാര്യമാണ് അല്ലേ.
1: അപ്പം
0: ഈ മൂർഖൻ പാമ്പുകളുടെ വിഷത്തെ തടയാനായിട്ട് ഈ ആൻറ്റി വെനം ശേഷിയുള്ളതാണ്. അപ്പം എലികളിലൊക്കെ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലുള്ള 310 തരം പാമ്പുകളിൽ 60 എന്ന് പറയുന്നത് മാരക വിഷമുള്ളതാണ്. അപ്പം ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആളുകളെ രക്ഷപ്പെടുത്താൻ വഴിയില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതുതായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ആൻറ്റി വെനം അതിനൊക്കെ ഒരു പരിഹാരമാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ.
1: അതെ. അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലേ, പാമ്പ് കടിച്ച് മരണപ്പെട്ട ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമായി ഇത് മാറട്ടെ, നല്ല രീതിയിൽ ഇത് പ്രചാരത്തിൽ വരട്ടെ എന്ന് കൂടി ആഗ്രഹിക്കും.
0: അതെ അതെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേയ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേക ഒരു ദിവസം കൂടിയാണ് ഈ സെപ്റ്റംബർ 11 എന്ന് പറയുന്നത്. ദേശീയ വന രക്തസാക്ഷി ദിനമായിട്ടാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. അപ്പം രാജ്യത്തുടനീളമുള്ള കാടുകളും വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് ജീവൻ വെടിഞ്ഞവരെ അനുസ്മരിക്കുന്നൊരു ദിവസമാണ് ഈ ദിനം എന്ന് പറയുന്നത്. അപ്പം 2013 മുതലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 11 വന രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കാൻ പരിസ്ഥിതി വനം മന്ത്രാലയം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് അല്ലേ. അപ്പം ശരിക്കും നമുക്കറിയാം ഈ കാടുകളും വനങ്ങളും വന്യജീവികളെയൊക്കെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ, ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് വളരെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ, ഇപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവർ ഒരുപാട് പേരുണ്ട് ഈ രീതിയിൽ അവർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്ന അല്ലെ, സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ആ അവരെയൊക്കെ നമ്മളിന്ന് ഓർക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ജോലി പോലെ, ഒരു ഓഫീസിലിരുന്ന് ചെയ്യുന്ന ഒരു ജോലി പോലെ അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല, വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ജീവൻ വെടിഞ്ഞവരെ അനുസ്മരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ജീവൻ വെടിഞ്ഞവരെയും അല്ല നമ്മുടെ ഒരു രാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസ്കാരം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞവരെയെല്ലാം നമ്മളും ഈ ദിവസത്തിൽ അനുസ്മരിക്കുന്നു അല്ലേ. അവർക്കെല്ലാവർക്കും നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് അല്ലേ. നമ്മൾ ഒരുപാട് സ്പെഷ്യൽ ഡേയ്സിനെ പറ്റി പറയാറുണ്ട്, അപ്പോഴൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പലപ്പോഴും ശരിക്കും അങ്ങനെ ഒരു ഡേ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ്, അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവർ ചെയ്ത വലിയൊരു സാക്രിഫൈസ് ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഉള്ളൊരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ശ്രീലക്ഷ്മി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എനിക്ക് തോന്നുന്നു റിവീൽ ചെയ്യാനുള്ള സമയമായും തോന്നുന്നു അല്ലേ.
1: സമയം 11:29 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരികയാണ്.
0: അതെ അതെ.
1: അപ്പം പലതും ഇങ്ങനെ ആൻസർ കേൾക്കുമ്പോൾ കൗതുകപരമായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ എന്നുള്ളത്. പക്ഷേ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ചില കറക്റ്റ് ആൻസർ പക്ഷേ നമ്മുടെ പ്രീത ടീച്ചർ പറയുന്നതാണ്. പക്ഷേ എങ്കിലും രസകരമായിട്ട് നമുക്ക് ആ മറ്റുള്ള ആൻസറൊക്കെ ഇങ്ങനെ വായിക്കാൻ സാധിക്കും.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ സനോജ് വന്നിട്ടുണ്ട്. ഇനി സനോജ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഹായ് ടീച്ചറെ, ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ദേശം കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥവും സൗന്ദര്യവും ഉള്ളൂ. നല്ല ചരിത്രമുള്ളവരും നല്ലവരായ മനുഷ്യരും എല്ലാം ആ ദേശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. ഇഷ്ടമാണ് എനിക്ക് ആ ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പോളിക്കായിട്ടുള്ള ഉത്തരവൊക്കെയാണ് നമ്മുടെ സനോജ് നടിച്ചു വിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല, പക്ഷേ വേറെ പല പല കാര്യങ്ങളിലൂടെ ഉത്തരം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹായ് സനോജ്. അപ്പം സനോജിന് നമ്മളുടെ ഒരു സ്നേഹവും അല്ലേ സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അപ്പം ലാസ്റ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത്. എനിക്കൊന്ന് നേരത്തെ കേട്ടോണ്ടിരുന്നായിരിക്കും, ആള് വല്ല ബിസിയൊക്കെയാണ്, സ്വന്തമായിട്ട് ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യം അയച്ചപ്പോൾ നമുക്ക് മനസ്സിലായി സനോജിന് ഉത്തരം
1: അറിയാം. അപ്പോൾ സനോജും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ദേശത്തിലൂടെ പോയിട്ടുള്ള ഒരാളായിരിക്കാം, തീർച്ചയായിട്ടും ആണ്. അപ്പം അത് അങ്ങനെ ഒരു ദേശത്തോട് നമ്മളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാതെ അതിനൊരു ഒരു മയമുണ്ടല്ലേ, നമ്മളിങ്ങനെ തഞ്ച് വിശ്വാസത്തിലൊക്കെ കൊണ്ടുവാണെങ്കിൽ ഓക്കെ, പക്ഷേ നമ്മളതല്ല കാണാറുള്ളത് പലപ്പോഴും പലർത്തും. ചിലപ്പോ ഈ ദേശത്തിലോട്ടുള്ള ഒരു വഴിയാണെന്ന് തോന്നുന്ന സമയത്ത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിക്കും.

0: നോക്കാറുണ്ട് നമ്മൾ.
1: അല്ല, ചില ദേശങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷേ ചിലപ്പോൾ ചില അനാവശ്യമായിട്ടുള്ള ചില ദേശങ്ങൾ, ശ്രീലക്ഷ്മി ആദ്യം പറഞ്ഞതുപോലെയുള്ള ചില ദേശങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാർ കൂടാറുണ്ട്. അതൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അല്ലേ.
0: ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്.
1: അപ്പോൾ ഉമാനന്ദിനി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ ആൻഡ് ശ്രീലക്ഷ്മി, പിന്നെ ചന്ദനത്തോപ്പിൽ നിന്ന്, ഉമാനന്ദിനി ചന്ദനത്തോപ്പ്. എന്താണ് അനിഷ്ട ദേശം എന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് ആൻസർ അയക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ രമേശ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീലക്ഷ്മി 90.4 ഇന്നലെ സംപ്രേഷണം ചെയ്ത കുമാർ സാനുവിൻ്റെ ഹിന്ദി ഗാനം ഹേ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ ഇന്നലെ വല്ലതും പ്ലേ ചെയ്തിരുന്നോ?
0: കുമാർ സാനു അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഇന്നലത്തെ പ്രോഗ്രാമില് മേഘമൽഹാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം
1: പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഗാനങ്ങളായിരുന്നു. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മിക്ക് താങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
0: താങ്ക് യു സോ മച്ച് സാർ. അതേപോലെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആന്റിവനം കണ്ടുപിടിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ചത്. അതിൽ ഒരുപാട് പേര് ഇന്ന് നമുക്ക് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം എന്താണ്. അപ്പം മറ്റൊന്നുമല്ല, ഉപദേശമാണ് നമ്മുടെ ഉത്തരം അല്ലേ. സാധാരണ അങ്ങനെ ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ വലുതായിട്ട് അങ്ങനെ ആരും ഇഷ്ടപ്പെടാറില്ല. ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ, ചിലരൊക്കെ തരുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുതിർന്നവർ നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ചിലർ അനാവശ്യമായിട്ട് നമ്മുടെ പ്രൈവസിയിലൊക്കെ കൈകടത്തി ചില ഉപദേശങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പിന്നെ ചിലർക്ക് ഈ ഉപദേശം എന്ന് പറയുന്നൊരു കാര്യം ആരും മൈൻഡ് ചെയ്യാത്തവരുമുണ്ട്, ചിലർ എടുക്കുന്നവരും ഉണ്ട് അല്ലേ. അതിന് ഒരു സീരിയസ്നെസ് ഒക്കെ
0: അതിനോട് വലിയ താല്പര്യം ആർക്കും ഇല്ല
1: എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റീജ, അതുപോലെ തന്നെ പ്രസന്ന, നെൽസൺ, വിദ്യ, റഷീദ, കവിത, അങ്ങനെ എല്ലാവരും ഇന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ അയച്ചിട്ടുണ്ട്.
0: സരസ്വതി നമുക്ക്
1: വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു.
0: അതേപോലെ ചിത്രാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ചിത്രാമയുടെ മെസ്സേജ് അല്ലേ. അപ്പോൾ പിന്നെ ശ്രീ ചിത്രാമയുടെ മെസ്സേജ്, പിന്നെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ബാബു എബ്രഹാമിൻ്റെ അനുഭവ കഥയാണ്. കഥയിലുടനീളം അദ്ദേഹം വിവരിക്കുന്നത് കമ്പിളിക്കണ്ടത്തെയും അടിമാലിയെയും കുറിച്ചാണ്. ആ ഭംഗി നേരിൽ കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിത്രാമ്മ ആ ഒരു സ്ഥലത്തെപ്പറ്റി വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സ്ഥലം നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ചിത്രാമ്മ തീർച്ചയായിട്ടും നമുക്കൊന്ന് അടിമാലിയിലേക്ക് ഒന്ന് വെച്ച് പിടിക്കുക. എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മി അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്.
0: ഇപ്പോൾ അതെ, ഇപ്പം ചിത്രാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ഒരു ഒരു ഒരു പാഠഭാഗത്ത് ഇങ്ങനെ ഞാനൊരു ഉരുളക്കുന്നത്തെ ലുത്തീനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെപ്പറ്റി ഇങ്ങനെ അത് അദ്ദേഹം ആരാ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഞാനിങ്ങനെ സ്കൂളിൽ പഠിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞല്ലേ, ചില കഥകൾ വായിക്കുമ്പോൾ നമുക്ക് ചില പോർഷൻ മാത്രം നമുക്കിങ്ങനെ ഓർമ്മ നിൽക്കുള്ളൂ. വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്തെ പറ്റി ഇങ്ങനെ ഇങ്ങനെ എന്താ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഏതൊരു കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്, ഉരുളക്കുന്നത്തെ ലുത്തീനിയ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ആർക്കെങ്കിലും കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഓർമ്മ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജൊക്കെ അയക്കും. അത് ഏത് ചാപ്റ്ററിലാണ്, അതായത് ഈ സ്ഥലം എവിടെയാണ്, എനിക്ക് തോന്നുന്നു കോട്ടയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടീച്ചർമാർ പറയുമല്ലോ ഇതൊക്കെ എവിടെയാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൃഹപാഠങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉരുളക്കുന്നത്തെ ഉരുളക്കുന്നം ദേശത്തെ പറ്റിയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, അവിടുത്തെ മനോഹാരിതയൊക്കെ വിവരിക്കുന്ന ഒരു കഥയായിരുന്നു അത്.
1: അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മഞ്ജരി മെസ്സേജ് അയച്ചിട്ടുള്ളത്, നമ്മൾ മറ്റേ ഓ ഹെൻറിയുടെ കഥയെ പറ്റി പറഞ്ഞില്ലേ. അപ്പോൾ ആ ഓ ഹെൻറിയുടെ കഥ ഗിഫ്റ്റ് ഓഫ് ദ മജയിലെ ആ ഗോൾഡ് വാച്ചും ഗോൾഡ് നീളമുള്ള ഹെയറുമുള്ള ഡെല്ലയുടെ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിമ്മും ഡെല്ലയുമാണ് അതിലെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരാൾ അയാളുടെ ഏറ്റവും വിലപ്പെട്ട പൊസിഷനായിട്ടുള്ള ഗോൾഡ് വാച്ചും മറ്റേയാൾ അയാളുടെ പിന്നെ ഡെല്ലയുടെ ആ ഹെയർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയറാണ്, അതും കൊണ്ടുപോയി വിറ്റിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഗിഫ്റ്റ് വാങ്ങുന്നത്.
0: നല്ലൊരു വലിയ കോംബ്
1: മേടിക്കും,
0: കൊടുക്കുമ്പോ
1: മുടിയില്ല ചെയ്യാൻ.
0: അതെ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ ജിമ്മ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ മുടി പോയത് കാണരുത്. അപ്പൊ അതുകൊണ്ട് സ്കാർഫ് ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, വളരെയധികം സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട്.
1: ആ ഒരു കഥ എനിക്ക് തോന്നുന്നു, ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ സ്കൂളിലൊക്കെ സാധാരണ പഠിക്കുന്ന ഒരു കഥയാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പുസ്തകത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഓ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അപ്പം മഞ്ജരി, താങ്ക് യു ഫോർ റിമൈൻഡിങ് ദിസ്. അപ്പം മഞ്ജരി അത് പഠിച്ചിട്ടുണ്ട്. ഓ ഹെൻറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നു നമുക്ക് അയച്ചതിൽ.

0: ഒത്തിരി സന്തോഷം അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. അപ്പൊ പ്രീതി ടീച്ചർ അപ്ഡേഷൻ പി എസ് സി, അത് ബിഗ് സല്യൂട്ട് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ചിത്രാമ്മ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമയം 11:36 ആയിരിക്കാണ്, കുറച്ച് അതിക്രമിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചിയൊക്കെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബാബുരാജൻ സാറും പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോ ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ. ആരായി

0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനന മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മഹാകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യ തലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1-ലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനം ഒരുങ്ങി. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും

0: എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രി കാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പി ടി എ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ് ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം പി ഐ ബി ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമി ഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം

0: വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74537-ലും നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23343-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112120 രൂപയും ഗ്രാമിന് 14015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1-ലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം
3: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ

0: ഹോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The outcomes for BRICS cooperation in the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership, agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും

0: നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
1: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 ഉയർന്ന നിരക്കിൽ. ബാരലിന് വില $108 മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: This is Radio Santanam 90.4 FM. Stay tuned.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The Union Cabinet, chaired by Prime Minister Narendra Modi, has approved 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states. The projects will cover around 1,196 kilometers and are expected to improve rail connectivity, ease congestion on existing routes, and facilitate faster movement of passengers and freight. They are targeted for completion by 2029-2030. India launched the

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
3: 5 കല്ലുമൂട്,
2: കൊല്ലം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ

0: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗേൾ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
5: റേഡിയോ സാന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: റേഡിയോ സാന്തനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ യുഗങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലയണൽ ആന്ദ്രേസ് മെസ്സി എന്ന മാന്ത്രികൻ അർജന്റീനയുടെ 10th കുപ്പായം അഴിച്ചുവെച്ച് രാജ്യാന്തര ഫുട്ബോളിൻ്റെ പടിയിറങ്ങുമ്പോൾ അത് വെറുമൊരു ഇതിഹാസ താരത്തിൻ്റെ വിരമിക്കലല്ല, മറിച്ച് 2 പതിറ്റാണ്ടോളം ലോകത്തെ മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിർത്തിയ ഒരു സുവർണ യുഗത്തിൻ്റെ വികാര നിർഭരമായ സമാപനം കൂടിയാണ്. നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്കും സ്വന്തമാക്കാനാകാത്ത ചിലരുണ്ട്. അർജന്റീനയിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പേരെഴുതിയ ജേഴ്സി സ്വന്തമാക്കാത്ത ഒരു കുട്ടി പോലും ഈ രാജ്യത്തില്ല എന്നത് ഒരു അതിശയോക്തിയല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുണ്ട്. അത് ഏത് ലോകകപ്പ് നേടുന്നതിലും അപ്പുറമാണ്. അതൊരാൾക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനുമാകില്ല. അർജന്റീനക്കാരിയായ മാധ്യമപ്രവർത്തക സോഫി മാർട്ടിനസ് ലയണൽ മെസ്സിയോട് അത്യന്തം നിരാശയോടെ ഈ വാക്കുകൾ പറഞ്ഞത് 10 വർഷം മുമ്പാണ്. 2016 June 27 അർജന്റീന കുപ്പായത്തിൽ ഞാൻ ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ച മെസ്സി പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴായിരുന്നു അത്. 2 തവണ കോപ്പ അമേരിക്ക ഫൈനലിൽ തുടരെ

തുടരെ പരാജയപ്പെട്ടതിൻ്റെ വികാര വിക്ഷോഭത്തിലായിരുന്നു അന്നത്തെ വിരമിക്കൽ പ്രഖ്യാപനം. തിരിച്ചുവരവിനായി ലോകം കേണപ്പോൾ മെസ്സി ആ വിളി കേട്ടു. വീണ്ടും അർജന്റീനയ്ക്കായി ബൂട്ടുകെട്ടി. ഫുട്ബോൾ മൈതാനം സാക്ഷിയായ ഏറ്റവും വലിയ മാന്ത്രിക ചുവടുകളോടെ വീണ്ടും പന്തു തട്ടി. രണ്ടു വട്ടം കൂടി ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ചു. 2022 കിരീടം ചൂടി. 2026 പരാജയപ്പെട്ടു. താൻ കളി പഠിച്ച സ്പെയിനിന് മുമ്പിൽ ഹതാശനായി നിൽക്കേണ്ടി വന്ന ആ ഫൈനലിന് ശേഷം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു മെസ്സി. വഴികാട്ടിയായ പിതാവ് ഹോർഹേയുടെ വിയോഗത്തിന് ശേഷം വികാരപരവശനായി കുറിച്ചിട്ട വരികളിൽ ആ നിരാശ സുവ്യക്തമായിരുന്നു. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ തീരുമാനത്തിലെത്തി. മൈതാനത്ത് നിന്നും തനിക്കിനിയൊന്നും നേടാനില്ല എന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു ആ പ്രഖ്യാപനം. ആകാശനീലയും വെള്ളയും കലർന്ന ആ കുപ്പായമണിയാൻ ഇനി മെസ്സിയില്ല. കിഞ്ചന വർത്തമാനത്തിൽ ഇന്നത്തെ ആദ്യത്തെ ഗാനം യവനസുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ. 1970 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന ചിത്രത്തിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീത സംവിധാനം നൽകി. യേശുദാസും ബി വസന്തയും ചേർന്നാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചത്. പേൾ വ്യൂവിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. അതിന്റെ രചന നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയും. പ്രേം നസീർ, ശാരദ, അടൂർഭാസി, മണവാളൻ ജോസഫ് എന്നിവരായിരുന്നു പേൾ വ്യൂവിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇത്രമേൽ ലോകത്തെ അതിശയിപ്പിച്ച, ആവേശം കൊള്ളിച്ച മറ്റൊരു താരവും ഉണ്ടാകില്ല. പലപ്പോഴും മെസ്സി മെസ്സിഹ ആയിരുന്നു. അത് അർജന്റീനക്കാർക്ക് മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആ ഇടം കാലുകളിൽ ദൈവീകമായൊരു സ്പർശം കണ്ട് കൊരിത്തെറിച്ചു. ആ കാലുകളിൽ പന്തെത്തുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തിരയടിച്ചെത്തുന്ന ആവേശത്തിരമാലകൾ നമ്മെ ഗാലറികളിൽ എന്ന പോലെ ആവേശഭരിതരാക്കി. ഫുട്ബോൾ അറിയാത്തവർക്ക് പോലും മെസ്സി പ്രചോദനമായി. 39 വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിൽ ലോകകപ്പ് കളിക്കാനെത്തുന്നത്. അവിടെയും ആ മാന്ത്രിക സ്പർശനത്തിന് തെല്ലും മങ്ങലേറ്റില്ല. ഈജിപ്തിനെതിരായ ക്വാർട്ടർ ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലും അർജന്റീന വിജയത്തിലേക്ക് കുതിച്ചത് മെസ്സിക്ക് മാത്രം സാധ്യമായ ഇന്ദ്രജാലങ്ങളിലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ മത്സരം തീരാൻ 5 മിനിറ്റ് ശേഷിക്കുന്നതുവരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അർജന്റീന വിജയത്തിലേക്ക് ചിറകടിച്ചത് അവിടെ 10th number അവരുടെ മെസ്സിഹ പന്ത് തട്ടാൻ ഇറങ്ങിയതുകൊണ്ടായിരുന്നു. അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് തുടങ്ങിയതാണ് ആ മഹാപ്രയാണം. മറഡോണയുടെ നിഴൽ വീണുകിടന്ന അർജന്റീന ഫുട്ബോളിനെ മെസ്സി സ്വന്തം ചുമലിലേറ്റി. ആ ജനതയുടെ ദുഃഖങ്ങൾക്ക് ശാപമോക്ഷം നൽകി ലോകവിജയികളെന്ന ചരിത്ര നേട്ടത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. അർജന്റീനയ്ക്കായി 207 രാജ്യാന്തര മത്സരങ്ങൾ, 125 ഗോളുകൾ, എണ്ണമറ്റ അസിസ്റ്റുകൾ, 8 ബലോൺ ദേ ഓർ പുരസ്കാരങ്ങളുടെ സമാനതകളില്ലാത്ത മേധാവിത്വം, മെസ്സിയുടെ സ്ഥിതി വിവരക്കണക്കുകൾ കായിക ചരിത്രത്തിലെ അവിശ്വസനീയ കൊടുമുടിയാണ്. എന്നാൽ കേവലമായ അക്കങ്ങൾക്കപ്പുറം കണ്ണീരിൽ നിന്ന് കനകത്തിലേക്ക് അദ്ദേഹം നടത്തിയ തിരിച്ചുവരവാണ് ചരിത്രം. 2014 ബ്രസീൽ ലോകകപ്പിലെ ഫൈനൽ നഷ്ടവും തുടർച്ചയായ കോപ്പ അമേരിക്ക തോൽവികളും തീർത്ത മുറിവുകളിൽ നിന്നാണ് മെസ്സി ഉയർത്തെഴുന്നേറ്റത്. 2021 മാറക്കാനയിൽ കോപ്പ അമേരിക്കയും 2022 ഫൈനലിസിമയും ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് കിരീടവും ഉയർത്തിയതോടെ അർജന്റീനയുടെ 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അദ്ദേഹം അന്ത്യം കുറിച്ചു. 3 ലോകകപ്പ് ഫൈനലുകൾ കളിച്ച അപൂർവ താരമായാണ് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം ലോകകപ്പിനോട് യാത്ര പറഞ്ഞത്. നമുക്കൊരു മനോഹരമായ ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. നാം കേൾക്കാൻ പോകുന്ന ഗാനം 1973 പുറത്തിറങ്ങിയ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിസ്വാമിയുടെ സംഗീതം, ആലപിച്ചിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. പ്രേം നസീർ, ജയഭാരതി എന്നിവരാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. AB രാജായിരുന്നു സംവിധാനം. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം താരകരൂപിണി നീ

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇതിഹാസങ്ങളേറെ പിറവിയെടുത്ത ഫുട്ബോൾ മൈതാനത്ത് ലയണൽ മെസ്സി വെട്ടിപ്പിടിച്ചത് വേറിട്ടൊരു വഴിയായിരുന്നു. ഫുട്ബോൾ ചരിത്രം മെസ്സിക്ക് മുമ്പും ശേഷവും എന്ന തരത്തിലേക്ക് വിഭജിക്കുന്നത് പോലെ വേറിട്ടൊരു തലം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ താൻ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ജനിച്ച ലാമിൻ യമാലിനൊപ്പം 2026 ലോകകപ്പ് ഫൈനലിൽ പന്ത് തട്ടിയ മെസ്സിയുടെ സുദീർഘവും സമ്പന്നവുമായ കരിയർ മറ്റൊരാൾക്കും അവകാശപ്പെടാനാവില്ല. ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളിലധികവും മെസ്സിയെ കണ്ട് മെസ്സിയെപ്പോലാകാൻ കൊതിച്ച് ഫുട്ബോൾ തട്ടിയവരാകും. എണ്ണമറ്റ നേട്ടങ്ങളുടെ പട്ടികയുമായി കളം വിടുമ്പോൾ ലോകമൊന്നടങ്കം ആ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിക്കുകയാണ്. പേശി വളർച്ചയില്ലാതെ ഉഴറിയ കുട്ടിയായി സ്പെയിനിലെത്തി ബാഴ്സലോണയിലെ ലാ മെസിയ അക്കാഡമിയിലൂടെ പന്തു തട്ടി വളർന്ന് ക്ലബ് തലത്തിൽ ബാഴ്സലോണയ്ക്കായി തിളങ്ങി അർജന്റീന കുപ്പായത്തിലെത്തിയ മെസ്സി ബൂട്ടഴിക്കുമ്പോൾ ലോകത്തെ ഏതൊരു കളിപ്രേമിയേക്കാളും നിരാശപ്പെടുക ഫുട്ബോൾ തന്നെയാകും. ഇടങ്കാലുകൊണ്ടുള്ള തലോടൽ ഇനിയില്ലല്ലോ എന്നോർത്ത് പന്തുരുളുന്ന കാലമത്രയും മെസ്സി തലമുറകൾക്കാകെ പ്രചോദനമായി നിലനിൽക്കും എന്നുറപ്പ്. പകരം വെക്കാനില്ലാത്ത 10-ാം നമ്പരായി തല ഉയർത്തി തന്നെ. കഴിഞ്ഞ മാസം പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തോടെ ഫുട്ബോളിൽ ഇനി എത്ര കാലം തുടരുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ലയണൽ മെസ്സി വ്യക്തമാക്കിയിരുന്നു. ചെറുപ്പം മുതൽ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന പിതാവിന്റെ വിയോഗം മെസ്സി എന്ന ഫുട്ബോളറെയും മാനസികമായി തളർത്തി എന്നുറപ്പ്. എന്നാൽ ആരാധകർക്ക് ആശ്വസിക്കാൻ ബാക്കിയുള്ളത് മെസ്സി ക്ലബ് ഫുട്ബോളിൽ തുടരും എന്നതാണ്. US മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമി ക്ലബിന്റെ താരമായ മെസ്സി കഴിഞ്ഞ ദിവസത്തെ കളിയിൽ 4 ഗോളുകൾ നേടി തിളങ്ങുകയും ചെയ്തിരുന്നു. കളിക്കളത്തിൽ ഇനിയും പുതിയ സൂപ്പർ താരങ്ങൾ അവതരിച്ചേക്കാം, പുതിയ മഹാവിജയങ്ങളും റെക്കോർഡുകളും പിറന്നേക്കാം. എന്നാൽ ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെ നിരാശയിലാക്കി നെഞ്ചിൽ വലിയൊരു ശൂന്യത ബാക്കി വെച്ച് മെസ്സി കളം വിടുമ്പോൾ ഒന്നുറപ്പാണ്, കാൽപന്ത് കളിയെ താൻ കണ്ടുമുട്ടിയതിനേക്കാൾ എത്രയോ മനോഹരവും സമ്പന്നവുമായി മാറ്റിയാണ് ആ ജീനിയസ് പടിയിറങ്ങുന്നത്. പ്രിയപ്പെട്ട മെസ്സി, നന്ദി. താങ്കൾ സമ്മാനിച്ച മാന്ത്രിക രാവുകൾക്ക് ഈ കളിമുറ്റം എക്കാലവും കടപ്പെട്ടിരിക്കും. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1978 പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിലേതാണ്. മദനോത്സവത്തിന്റെ സംവിധായകൻ എൻ ശങ്കരൻ നായരായിരുന്നു. കമൽഹാസൻ, ജയൻ, സറീന വഹാബ്, തിക്കുറിശി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. മദനോത്സവത്തിന്റെ തിരക്കഥ രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം രചിച്ചത് ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി. നമുക്ക് കേൾക്കാം ഈ മലർ കന്യകൾ മാരന് നേദിക്കും എന്ന ആ മനോഹരമായ ഗാനം.

ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8

സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീ.

0: ലക്ഷ്മി. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾക്കിടയിലും IT മേഖലയിലടക്കം ജോലി ചെയ്യുന്നവരിലും വിഷാദവും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. മാതാപിതാക്കളും മക്കളും തുറന്നു സംസാരിക്കാനും വിഷമങ്ങൾ പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തണം. ഡിന്നർ വിത്ത് പേരൻസ് പോലുള്ള ആശയങ്ങൾ കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആത്മഹത്യാ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ഇടപെടലുകളും ശക്തമാക്കും. ഇതിനായി സമൂഹമാകെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സവാള വില നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ ഭാഗമായി ഹോർട്ടികോപ് മുഖേന കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള ലഭ്യമാക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ AK ഹാഫീസ് നിർവഹിച്ചു. കൊല്ലം കളക്ട്രേറ്റിന് സമീപം ഹോർട്ടികോർപ്പിന്റെ മൊബൈൽ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. പൊതുവിപണിയിലെ സർക്കാരിന്റെ സംയോജിത ഇടപെടലാണ് കിലോയ്ക്ക് 35 രൂപ നിരക്കിലുള്ള സവാള വിൽപ്പനയെന്ന് മേയർ പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ചതുപോലെ ഇതും ഏറെ പ്രശംസിക്കപ്പെടുമെന്ന നടപടിയാണെന്നും AK ഹാഫീസ് പറഞ്ഞു. വൈകിട്ട് 6:30 മുതൽ പുലർച്ചെ 2 മണി വരെ ഏകദേശം ഒരേ അളവിൽ വൈദ്യുതി ആവശ്യമുള്ളതിനാൽ നിയന്ത്രണം പുലർച്ചെ വരെ നീളും. വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഏകീകൃത സമയക്രമം പാലിക്കാൻ KSEB സെക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. ഒരു സെക്ഷൻ ഓഫീസ് പരിധിയിൽ വൈകിട്ട് 7 മുതൽ 7:30 വരെയാണ് വൈദ്യുതി മുടക്കമെങ്കിൽ തുടർന്നുള്ള ഒരാഴ്ച ഈ സമയക്രമം പാലിക്കും. സമയം സംബന്ധിച്ച് ഉപയോക്താക്കളുടെ വാട്സപ്പിലൂടെയും SMS അറിയിക്കാനും നിർദ്ദേശമുണ്ട്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് തനത് സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കാം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്കാണ് അവസരം. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് മേൽപ്പറഞ്ഞ കാലയളവിൽ പുതുക്കാൻ സാധിക്കാത്തവർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ശേഷം സർട്ടിഫിക്കറ്റുകൾ യഥാസമയം ചേർക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർ എന്നിവർക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ കാർഡും അപേക്ഷയും സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ഒക്ടോബർ 31 കൊല്ലം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകണം. www.eemployment.kerala.gov.in മുഖേനയും രജിസ്ട്രേഷൻ പുതുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0474 274 7599 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474 274 7599. ആനന്ദമയ യോഗ സെന്റർ 12-13 തീയതികളിൽ കൊല്ലം സംബോധ് ഫൗണ്ടേഷന്റെ പെരുമൺ ആശ്രമത്തിൽ ഗുഹാധ്യാനം സംഘടിപ്പിക്കും. സംബോധ് ഫൗണ്ടേഷൻ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, യോഗാചാര്യൻ ഡോക്ടർ ആത്മദേവ് ദാമോദർ കോഴിക്കോട്, TS ഹരിലാൽ എന്നിവർ നേതൃത്വം നൽകും. ഇതിനോടനുബന്ധിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 8089 50 6962 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8089 50 6962. കേരള സർവകലാശാലയുടെ കീഴിലെ പരവൂർ UIT മാനേജ്മെന്റ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ 15-ാം തീയതി വൈകിട്ട് 3 മണിക്കകം ബയോഡേറ്റ ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9544 91 8329 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 0474 251 6400 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്ദേഹമി ദ്വിതീയ വിഭക്തിയെ പശ്യാമ. ഇന്നത്തെ ദിവസവും ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി. റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി. റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി. മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി. മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി. വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി. വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി. നദീം ഉഭയതഃ നഗരാണി സന്തി. നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി. നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി. വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി. വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി. കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി. കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി. സൂര്യനു ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഃ പ്രകാശ

0: പ്രകാശവലയം അസ്ഥി. സൂര്യനു ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യനു ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഹ പ്രകാശവലയം അസ്ഥി. മന്ദിരം പരിതഹ ആപണാഹ സന്തി. ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഹ ആപണാഹ സന്തി. ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഹ ആപണാഹ സന്തി. വാടികാം പരിതഹ യാനാനി ഗച്ഛന്തി. ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഹ യാനാനി ഗച്ഛന്തി. ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഹ യാനാനി ഗച്ഛന്തി. ഗൃഹം പരിതഹ ഉദ്യാനം അസ്തി. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഹ ഉദ്യാനം അസ്തി. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഹ ഉദ്യാനം അസ്തി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
3: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

0: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 11. ചിക്കാഗോയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഏവരെയും അമ്പരിപ്പിച്ച് പ്രസംഗിച്ചതും, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം തുടങ്ങിയതും, ഫാദർ ഓഫ് ഓൾ ബോംബ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണുബോംബ് റഷ്യ പരീക്ഷിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 11. സെപ്റ്റംബർ 11 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 11. ചിക്കാഗോയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന്റെ ലോകത്തെ അമ്പരിപ്പിച്ച പ്രസംഗം സ്വാമി വിവേകാനന്ദൻ നടത്തിയത് 1893 സെപ്റ്റംബർ 11. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം തുടങ്ങിയത് 1906 സെപ്റ്റംബർ 11. നാഗാവിഘടനവാദികളെ നേരിടാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നിയമം പാസാക്കിയത് 1958 സെപ്റ്റംബർ 11. ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണമായ 9/11 എന്നറിയപ്പെടുന്ന ആക്രമണം നടന്ന ദിവസം അൽഖ്വയ്ദ തീവ്രവാദികൾ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അടക്കം നിരവധി സ്ഥാപനങ്ങൾ വിമാനം ഉപയോഗിച്ച് തകർത്തു. ഒരേ സമയം തുടർച്ചയായി 4 ആക്രമണം നടത്തുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു. ഫാദർ ഓഫ് ഓൾ ബോംബ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണുബോംബ് റഷ്യ പരീക്ഷിച്ചത് 2011 സെപ്റ്റംബർ 11. ഇന്ത്യൻ കാലാൾപ്പട പാകിസ്ഥാനിലെ ലാഹോർ നഗരം പിടിച്ചെടുത്തത് സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു.
6: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
8: Radio Santhanam 90.4 FM il ippol kelkam Vyasaprasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

तम न विदुसुरा सुरगणाः देवाय तस्मै नमः यस्यां तम न विदुसुरा सुरगणाः देवाय तस्मै नमः हरिओम नमे विदुसुरगणा प्रभवं नमहर्षयः प्रभवं प्रभाव प्रभु शक्ति अतिशयम् പ്രഭവം എന്ന് പറഞ്ഞാല് പ്രഭാവം ഭഗവാന്റെ പ്രഭുശക്തി ഭാവം അഥവാ പ്രഭവം പ്രഭവനം ഉത്പത്തി പ്രഭാവം എന്ന് പറഞ്ഞാല് ഉത്പത്തി എന്നർത്ഥം ഭഗവാന്റെ ഉത്പത്തി അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ല എന്താ കാരണം പേരക്കുട്ടിക്ക് മുത്തശ്ശന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഹ ഞാൻ ദേവന്മാരുടെയും മഹർഷിമാരുടെയും ആദ്യനാണ് അതുകൊണ്ട് ഇവർക്ക് അറിയാൻ പറ്റില്ല പ്രഭവം ഉത്പത്തിയെ അറിയാൻ പറ്റില്ല ഇവിടെ ദ്രഷ്ടാവായ ആത്മാവിനെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അറിയാൻ സാധിക്കില്ല

എന്നതാണ് സൂചന. ദ്രഷ്ടാവായ, ദ്രഷ്ടാവ് സിയ, സിയറായിട്ടുള്ള ദ്രഷ്ടാവായ ആത്മാവിനെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അത് ആപ്റ്റായിരിക്കും എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? ബോത്തി പാർട്ടീസ്, രണ്ടു കൂട്ടർക്കും നന്മ ചെയ്യുന്നതായിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ക്ഷമയുടെ പേരിൽ നാം മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ നാടിന് അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി എന്ന് പറയും. വിശ്വാമിത്ര പ്രഭു രാമചന്ദ്ര പ്രഭുവിനോട്, രാമചന്ദ്രനോട് പറയാണ്, ആദ്യത്തെ കാനനയാത്രയിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ, ഏതാ ഈ കാട്, എന്താ ഇവിടുത്തെ വിശേഷം. അപ്പൊ താടകെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു. എന്നിട്ടോ വിശ്വാമിത്രൻ ഇവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാ, മനസ്സിലായില്ലേ? അല്ലാതെ കാട് കാണിക്കാൻ കൊണ്ടുപോവാ, അങ്ങനെയല്ല. അപ്പൊ താടക വധാർഹയാണ്. സ്ത്രീയാണ് എന്ന നിലയിൽ സ്ത്രീവധം അരുത് എന്ന സ്മൃതിയുണ്ട്. പക്ഷേ ധർമ്മലംഘനം നടത്തിയ ഇവൾ വധാർഹയാകുന്നു. കേട്ടില്ലേ? ഈ ശ്രീരാമചന്ദ്ര കുമാരൻ ആദ്യം പറയുന്നത് എന്തറിയോ? വിശ്വാമിത്ര മഹർഷി പറയും, ഇങ്ങനെ താടകയെ കൊല്ലണം, സ്ത്രീയാണെന്നുള്ള ബോധരേഷൻ ഒന്നും തോന്നണ്ട. ആ സമയത്ത് ശ്രീരാമചന്ദ്രജിയുടെ പ്രതികരണം എന്താണെന്നറിയാമോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മുനി എന്ത് പറയുന്നു അതനുസരിക്കണം എന്ന് പറഞ്ഞ എന്താർത്ഥം? ഐ എം റെഡി ടു ഡു. കേട്ടില്ലേ? പക്ഷേ താടക ചാടി വരുമ്പോ ലക്ഷ്മണനോട് പറയുകയാണ്, ഔ ആരായാലും പേടിച്ചു, എന്താ സൈസ്, എന്താ അതിന്റെ ഒരു മൂത്ത ഏനാണ്. പിന്നെ പറയാണ്, എന്തായാലും സ്ത്രീയല്ലേ, ആ ഉപദ്രവിച്ചു വിട്ടാ മതിയാവും. വിശ്വാമിത്ര മഹർഷി സ്മെല് ചെയ്തു, എന്താ പ്രശ്നം? സ്മൃതി പഠിച്ച് അതിന്റെ മുൻവിധിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ധർമ്മ സംസ്ഥാപനം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി കാത്തിരിക്കരുത് രാമ ശരമയ്യ. ഓക്കെ, ഇങ്ങനെ നാം ചരിത്രത്തെ വിശകലനം ചെയ്ത് അറിയണം. വയലാറിന്റെ കാവ്യ ഭാവന പക്ഷേ അതില് വേറെ ചില മാനങ്ങളൊക്കെയാണ് കണ്ടത്. അത് വാൽമീകി രാമായണത്തിന് രുചിക്കുന്നതല്ല എന്ന് പറയാ. ദ്രാവിഡ രാജകുമാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൽപ്പന വാൽമീകി രാമായണത്തിന് രുചിക്കുന്നതല്ല. വയലാറിന്റെ കവിത കെങ്കേമൻ തന്നെ. പക്ഷേ ആശയം എടുക്കുമ്പോൾ അതിന്റെ രചയിതാവിന്റെ അഭിപ്രായത്തോടെ ഇണങ്ങുന്നത് വേണം പറയാൻ. അതാണ് ഔചിത്യം. ഏതായാലും അത് വേറെ ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്. ഭാരതത്തിന് എവിടെയൊക്കെയോ വെച്ച് ക്ഷമയുടെ, ക്ഷമ എങ്ങനെയാണ് മൂല്യവത്താവുന്നത്, ക്ഷമയുടെ മൂല്യത്തിന്റെ മൂല്യത്തെ കുറിച്ച് ചെറിയ നോട്ടക്കുറവ് വന്നു എന്ന് പറയുക. കേട്ടില്ലേ? അതുകൊണ്ട് പല സന്ദിഗ്ധ ഘട്ടങ്ങളിലും ക്ഷമയല്ലേ അവലംബിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കളഞ്ഞു. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു? അപരന്റെ ശ്രേയസ്സിനെ കുറിച്ച് കരുതലില്ലാതെ പോകുന്നു എന്നുള്ള അപകടമുണ്ട്. നാടിന് വിപത്ത് വരും എന്നുള്ള അപകടമുണ്ട്. ഇവിടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രാസംഗികമായിട്ട് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. സന്ദർഭം വന്നപ്പോ അത്രയും കൂടി അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഉണ്ടല്ലേ. കാരണം ഇവിടെ വ്യാഖ്യാത ഭാഷ്യകാരൻ പറഞ്ഞിരുന്ന എന്താണ്, ആക്രോഷ്ടസ്യ

0: ആടിതസ്യ വാ അവികൃത ചിത്തത. അടിക്കുന്നവനോടും അതുപോലെ കോപിക്കുന്നവനോടും ഒക്കെ അവികൃത, അതായത് ചിത്തത്തിൽ യാതൊരു ഓളവും ഇല്ല. അവിടെ വളരെ ശാന്തമാണ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, ദേഷ്യം നമ്മളെ പിടിക്കാൻ പാടില്ല. Whenever you want, take it out. After the use, put it back in your pocket. ദേഷ്യത്തെ പോക്കറ്റിൽ ഇട്ട് കൊണ്ടുവരണമെന്നോളം ആവശ്യം വരുമ്പോ അതങ്ങോട്ട് എടുക്കുക, പ്രയോഗിച്ചതിന് ശേഷം മനസ്സിലാവണല്ലേ. You should not be disturbed. അതാണ് കാര്യം. ആ ഒരു സ്വാതന്ത്ര്യമാണ് ക്ഷമ. ഓക്കേ, സത്യം യഥാ ദൃഷ്ടസ്യ ശ്രുതസ്യ ച ആത്മാനുഭവസ്യ പരബുദ്ധി സംക്രാന്തയേ തഥാഏവ ഉച്ചാര്യമാണ വാക്ക് സത്യമുച്യതേ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു നിർവചനമാണ്. എന്താ സത്യം എന്ന് പറഞ്ഞാല്? യഥാ ദൃഷ്ടസ്യ ശ്രുതസ്യ, കണ്ട കാര്യം കേട്ട കാര്യം. ആത്മാനുഭവസ്യ, അതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അടക്കം. സംക്രാന്തയെ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്സാഹം. തഥാ ഏവ ഉച്ചാര്യമാണ് വാക്ക്, അതിനു വേണ്ടി പറയുന്ന വാക്കാണ് സത്യം. ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ കണ്ടതും കേട്ടതും അനുഭവിച്ചതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം സത്യം. ദമഃ ബാഹ്യേന്ദ്രിയ ഉപശമഃ, പുറത്തുള്ള ഇന്ദ്രിയങ്ങളുടെ ഒരു അടക്കത്തെയാണ് ദമം എന്ന് പറയുക. ശമഃ അന്തഃകരണസ്യ ഉപശമഃ, ശമം എന്ന് പറയുന്നത് അന്തഃകരണത്തിന്റെ, മനസ്സിന്റെ, ബുദ്ധിയുടെ, ചിത്തത്തിന്റെ ഒക്കെ അടക്കമാകുന്നു. സുഖം, സുഖം എന്ന് പറഞ്ഞാൽ ആഹ്ലാദം. ദുഃഖം സന്താപഃ, ഭവം ഉദ്ഭവഃ, അഭവം അതിന്റെ വിപരീതം. ഭയാഭയം അഹിംസ അപീഡ പ്രാണിനാം, പ്രാണികൾക്ക് പീഡ നൽകാതിരിക്കുന്നത് അഹിംസ. സമത സമചിത്തത, തുഷ്ടി സന്തോഷം. പര്യാപ്ത ബുദ്ധി ലാഭേഷു, കിട്ടിയതിൽ തൃപ്തിയുള്ളതാണ് തുഷ്ടി എന്ന് പറയുന്നത്. തപഃ ഇന്ദ്രിയ സംയമന പൂർവകം ശരീര പീഡനം, തപസ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി വെക്കുന്നതും ശരീരത്തെ ഉചിതമായ ഉദാത്തമായ കാര്യത്തിന് അനുകൂലമാക്കി എടുക്കുന്നതുമാകുന്നു. ട്രെയിനിങ് നർസ, വെൽ ട്രെയിൻഡ് ആവണം എന്ന് പറയില്ലേ തപ. ഇപ്പൊ നമുക്ക് നിലത്ത് പടിഞ്ഞിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, നേരത്തെ അങ്ങനെ ഇരുന്ന് ശീലിക്കുന്നത് തപസ്സാണ് എന്ന് പറയാം. കാരണം ശരീരത്തെ വഴക്കിയെടുക്കുന്നു തപ. യശഃ ധർമ്മനിമിത്ത കീർത്തി, യശസ് അതിന്റെ വിപരീതമാ കീർത്തി. സ്വകർമാനുരൂപേണ ഈശ്വരാത് ഭവന്തി, ഈ വികാര വിശേഷങ്ങളൊക്കെ അവരവരുടെ വാസനകൾക്കനുസരിച്ച് അവരവരിൽ സംഭവിക്കുന്നതാകുന്നു. പക്ഷെ അതിന്റെ സോഴ്സ് ഭഗവാനാകുന്നു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? മനസ്സിലെ വിവിധ വികാര വിചാര പ്രകടനങ്ങളെയാണ് വർണ്ണിച്ചത്. ഇതിനെക്കുറിച്ച് ഭഗവാൻ എന്താണ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്? ഇതൊക്കെ ഭഗവാനിൽ നിന്ന് സംഭവിച്ചതാണെന്ന് അറിഞ്ഞാലും, അങ്ങനെ അറിയുന്നത് കൊണ്ട് എന്താ ഗുണം? തുടരും നാളെ. നമുക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് എന്താ അർത്ഥമാക്കുന്നത്? സർവേശ്വരനാണ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്, സർവേശ്വരനിൽ നിന്നാണ് എല്ലാം സംഭവിച്ചത്, സർവേശ്വരനിൽ നിന്നിലേക്കാണ് എല്ലാം വിലയിക്കുന്നത്. ഈ സർവേശ്വരനെ അറിയാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും ഒന്നും സാധിക്കില്ല. ഭഗവാൻ അച്ഛനാണ്, സർവഭൂത മഹേശ്വരനാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതിലിപ്പൊ ഈ വികാരങ്ങളെ കുറിച്ച്, വിചാരങ്ങളെ കുറിച്ച് പ്രത്യേകം പറയാൻ എന്താ കാര്യം? അത് നമുക്ക് നാളെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: ഭുവനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

பாரு. ஏன் கோச்சிட்டு போதியா?

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

0: 7994440. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ब्रिक्स देश ग्लोबल इनोवेशन और सॉल्यूशंस के लिए महत्वपूर्ण सेंटर्स भी बन रहे हैं. ग्रास रूट से लेकर फ्रंटियर टेक्नोलॉजीज तक हमारे देशों में इनोवेशन की नई संभावनाएं आकार ले रही है. ब्रिक्स की बढ़ती स्केल, स्पीड और ऑप्टिमिज्म हमारे बीच साफ दिखाई दे रही है.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ് ുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായി പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി, ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും

0: ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈ ജംപ്, ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ് ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നു വരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയോടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം ഡൽഹി ബ്യൂറോ. അവതരണം ആമിന നജുമ. ഇന്നലെ ഒരു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കൂടി കടന്നുപോയി. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും സംയുക്തമായി 2003 മുതലാണ് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു വരുന്നത്. ആത്മഹത്യയെ ചെറുക്കാൻ പരസ്പര സംഭാഷണത്തിലൂടെ ആത്മഹത്യാ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ദിനാചരണ പ്രമേയം. ഓരോ ആത്മഹത്യയും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ജോലിസ്ഥലങ്ങൾക്കും സമൂഹങ്ങൾക്കും ദീർഘകാല സാമൂഹിക വൈകാരിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആത്മഹത്യാ പ്രതിരോധത്തെ സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാക്കി മാറ്റേണ്ടതുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ആക്സിഡന്റൽ ഡെത്ത്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് 2024 ഒരു

0: 46 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2023 ഇത് 171,418 ആയിരുന്നു. 100,000 12.3 എന്നതാണ് രാജ്യത്തെ ആത്മഹത്യാ
1: നിരക്ക്. Your dream, your moment, your station, Radio Santhunam 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. വർഷങ്ങൾ

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ.

0: വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തി തുടങ്ങി. ഒരു റിപ്പോർട്ട്.
1: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ജെസീക്ക അലൂപോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള ജി ഡി പിയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ब्रिक्स देश ग्लोबल इनोवेशन और सॉल्यूशंस के लिए महत्वपूर्ण सेंटर्स भी बन रहे हैं. ग्रास रूट से लेकर फ्रंटियर टेक्नोलॉजीज तक हमारे देशों में इनोवेशन की नई संभावनाएं आकार ले रही है. ब्रिक्स की बढ़ती स्केल, स्पीड और ऑप्टिमिज्म हमारे बीच साफ दिखाई दे रही है.
0: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാലിറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിറ്റ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം

0: എന്ന് KCB. രാത്രി 12:45 മണി വരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബട്ടമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. ഇപ്പോൾ വിമൻസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന 2nd സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ. അനന്തപുരി FM പരിപാടികൾ തുടരുന്നു.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ ഡബ്സി പാടിയത് ചിത്രം ആവേശം

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം കുട്ടിത്താരങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളും കലാവൈഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ താരത്തെ പറ്റി, ആ ഒരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ പറയാൻ എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു പാട്ടുകാരിയാണ്, ഒരു ചിത്രകാരിയാണ്, ഒരു യുവ എഴുത്തുകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ മനോഹരമായിട്ട് എഴുതുന്ന, ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു താരമാണ്, ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സ്വാഗതം ചെയ്യുന്നു ബെറ്റി സാർത്രേ. നമസ്കാരം ബെറ്റി.
6: നമസ്കാരം.
5: അപ്പൊ എനിക്ക് കാണുമ്പോ തന്നെ ഇങ്ങനെ കൗതുകമാണ്, എന്തെല്ലാം മേഖലകളാണ് അല്ലെ? എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ്, ചിത്രകാരിയാണ്, ഒരുപാട് വേദികളിൽ മനോഹരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത്രയും മേഖലകളിൽ സജീവമായിട്ട് തുടരുന്നതും അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതും ഒക്കെ?
6: അത് എനിക്ക് പാട്ടിനോടും കവിതയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിത്രരചനയും എല്ലാം ഇഷ്ടമാണ്. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പൊ കവിതയിൽ എനിക്കിഷ്ടപ്പെട്ട കവിത ശവദാഹം.
5: അപ്പൊ ഇങ്ങനെ ഇത്രയും മേഖലകളില് മോള് ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
6: അത് അമ്മ.
5: അമ്മയാണല്ലേ. അതെ. അപ്പൊ ചെറുതിലേ തന്നെ ഇത്ര നാള് തൊട്ടാണ് പാട്ടൊക്കെ പഠിക്കുന്നത്?
6: 2.5 വയസ്സ് മുതല് പാട്ട് പഠിക്കുന്നുണ്ട്.
5: ആഹാ. അപ്പൊ ഈ 2.5 വയസ്സ് മുതൽ പാട്ട് പഠിക്കുമ്പോ ആദ്യം തുടക്കത്തില് എങ്ങനെയാണ് വീട്ടില് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെ മോള് പാട്ടൊക്കെ പാടും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വിടുമായിരുന്നു, അതോ മോക്ക് ഇഷ്ടമാണ് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാണോ?
6: പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാ.
5: അതെ അല്ലെ. അപ്പൊ ഇങ്ങനെ TV-യിലൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പാടുന്ന കാണുമ്പോ, സ്റ്റേജിലൊക്കെ കാണുമ്പോ ഒരു കൗതുകാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി പാട്ട് പഠിക്കാൻ പോയി. ഇപ്പോ ഒരു ഏകദേശം ഒരു 5 വർഷമായിട്ട് പഠിക്കുന്നു അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടുകാരിയായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇഷ്ടം കവിതകളാണല്ലേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത പാടാനായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് കവിതയാണ് പാടുന്നത്?
6: വല രാമർമ്മയുടെ ശവദാഹം.
5: അതെ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കവിത കേൾക്കാം.

0: ചോദിച്ചതാ തന്ത സൂക്ഷിച്ചതാ കോൽക്കൂട്ടം. മൂത്തവൻ ചോദിക്കയാണമ്മയോടെങ്ങാണമ്മേ, പൂഴ്ത്തി വച്ചതാ തന്ത സൂക്ഷിച്ചതാ കോൽക്കൂട്ടം.
1: ബെറ്റി ഇങ്ങനെ പാടുമ്പോൾ, ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ, സാധാരണ ഇപ്പോൾ സംസാരത്തിൽ ബെറ്റി ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പറയാനൊക്കെ ഇങ്ങനെ ഒന്ന് ഷെയ് ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ മനോഹരമായിട്ടല്ലേ? അപ്പോൾ ആ വാക്കുകളുടെ ഒരു ഷാർപ്നെസ് ആണെങ്കിലും, ആരാണ് ബെറ്റി ഏറ്റവും മനോഹരമായിട്ട് ഇതൊക്കെ കവിതയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു അക്ഷരസ്ഫുടതയോട് കൂടിയൊക്കെ പറയണമെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ തരുന്നത്?
0: അമ്മ.
1: അമ്മയാണല്ലേ. അപ്പൊ അമ്മയാണ് മെയിൻ ആയിട്ടും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോ കുറച്ചധികം വർഷങ്ങളായിട്ട് ബെറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക സംഗീതമാണോ പഠിക്കുന്നത്? ആണല്ലേ. അപ്പൊ എല്ലാ, അതായത് നാടൻ പാട്ടുകൾ പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് ഏതായിരിക്കും? ഒരു രണ്ടു വരി നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?

0: അതെ. അപ്പൊ അങ്ങനെ പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കവിതകളോടാണ്. സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും എനിക്ക് സിനിമാ പാട്ടാണ് ഇഷ്ടം. പക്ഷെ ബെറ്റി അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കവിതകളാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഈ എഴുത്തുകൾ കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ബെറ്റി ഇങ്ങനെ അതിനോട് കുഞ്ഞിന് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് എഴുതി തുടങ്ങിയത്?
1: ഓണം വരവായി എന്നൊരു കവിത കേരള ഫോക്കസ് മാസികയിൽ പ്രസിദ്ധീകരിച്ചായിരുന്നു. അപ്പം ആ കവിതയും എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ എഴുത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തോന്നി തുടങ്ങിയത്? വെറുതെ ഇപ്പൊ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്തതാണോ അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഇത് കൊള്ളാം അല്ലെങ്കിൽ എഴുത് നന്നായിട്ട് എഴുത് എന്നൊക്കെ പറഞ്ഞു?
1: അച്ഛനും അമ്മയും നന്നായിട്ട് എഴുത് ഇത് കൊള്ളാം അതൊക്കെ പറയായിരുന്നു.
0: അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനോടൊരു താല്പര്യം കൂടി അല്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ മാഗസിൻസിലൊക്കെ എഴുതാൻ തുടങ്ങി അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മൂന്നിലധികം കവിതകൾ ബെറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കവിതകൾ?
1: ആദ്യമായിട്ട് ഈ ഓണം വരവായി, പിന്നെ രണ്ടാമത് കേക്ക്, മൂന്നാമതായിട്ട് സുന്ദരി തത്തമ്മയായിരുന്നു.
0: അതെ അല്ലേ. അപ്പോ 7 വയസ്സാണ്

എങ്കിലും എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ ഒരു എന്താ പറയുക, ഇത്രയും മാഗസിൻസിലൊക്കെ ഇത്രയും കവിതകൾ എഴുതിയൊരു കുട്ടിയാണ് അല്ലേ, ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആ ഓക്കെ ഓക്കെ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും ഒരു വലിയൊരു എഴുത്തുകാരിയായിട്ട് ഇങ്ങനെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ മെയിനായിട്ടും കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നും. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് നമ്മുടെ ബെറ്റിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അതില്. അപ്പൊ ബെറ്റി ഇങ്ങനെ പാട്ടുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പാട്ടില് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ കൂടുതൽ കവിതകളാണ് ഇഷ്ടമല്ലേ. പക്ഷെങ്കിൽ നമ്മുടെ ശ്രോതാക്കള് ബെറ്റിയുടെ ഒരു സൗണ്ടിൽ ഒരു ഒരു സിനിമാ ഗാനം കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്?

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഗേൾ ആണ് എന്നോടൊപ്പം ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഈ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെറ്റി സാർത്രയാണ്, അപ്പോൾ എഴുത്തുകാരിയാണ്. അപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബെറ്റി ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെ ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നി എഴുതി തുടങ്ങിയപ്പോൾ വീട്ടിൽ എല്ലാവരെ സപ്പോർട്ട് ചെയ്തു പതുക്കെ എഴുതി, പിന്നീട് മാഗസിൻസിലൊക്കെ വന്ന് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുകയാണ് ബെറ്റി. അപ്പോൾ അതെങ്ങനെയായിരുന്നു തുടക്കം അതിൻ്റെ ഒരു എഴുത്തിലേക്കുള്ള ഒരു മേഖല?
2: ആദ്യമായിട്ട് ഓണം വരവായി എഴുതിയപ്പം എനിക്കും അത് നല്ല നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് അതും എല്ലാം ഇതായി. പിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ആ കവിത ഇനി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു.
1: അതെ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇപ്പോൾ എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിമനോഹരമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കവിത ഏതായിരിക്കും?
2: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ.
1: അതെ. അപ്പം അത് നമുക്ക് നമ്മുടെ ബെറ്റി തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാമോ?
2: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണും എൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ. ഇനി എന്നു കാണും എൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ.
1: മനോഹരമായിട്ടിരിക്കുന്ന ഈ ഒരു വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു നമ്മളൊരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആശയമൊക്കെ എങ്ങനെയാണ് ബെറ്റിക്ക് വരുന്നത്? ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് വായിക്കുമോ ബെറ്റി?
2: ആ, വായിക്കാറുണ്ട്.
1: അതെ. അപ്പൊ ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ആശയം പറയുമ്പോൾ? അമ്മയാണല്ലേ. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മോള് തന്നെയാണ് ആദ്യമായിട്ട് ഒരു ആശയത്തിലേക്ക് കടക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റിലേക്ക് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്?
2: വായിച്ച് വായിച്ച് എഴുതുന്ന.
1: അതെ. ഒരുപാട് വായിക്കുമ്പോൾ ഈ ഒരു കണ്ടന്റിൽ എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അല്ലേ? അപ്പൊ അങ്ങനെ വളരെ ഷാർപ്പായിട്ട് ഒരുപാട് നല്ല നല്ല ഭാവങ്ങളോട് കൂടിയായിട്ടുള്ള വരികളാണ് ബെറ്റി എഴുതുന്നത്. അപ്പൊ അത് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ നമ്മളിപ്പോ സാധാരണ നമ്മൾ പലരും ഇങ്ങനെ ഒരുപാട് നല്ല കവിതകൾ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കവിത വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ബെറ്റി തന്നെ എഴുതിയിട്ടുള്ളൊരു കവിത ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ. ഒത്തിരി സന്തോഷമുണ്ട്. ആ മോളുടെ ആ ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ്?
2: മീരാമിസ്.
1: മീരാമിസ്. അപ്പൊ മീരാമിസിനെ പറ്റി പറയോ? ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? ആണല്ലേ. അപ്പൊ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
2: രണ്ടാംകുറ്റി.
1: രണ്ടാംകുറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പൊ മീരാമിസ് ആണ് പാട്ടിന്റെ കാര്യത്തില് നമ്മുടെ ബെറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 300-ലധികം സ്റ്റേജുകളാണ് ബെറ്റി കവർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ഇങ്ങനെ പാടി അത്രയും വേദികൾ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പാട്ടിന്റെ കാര്യത്തിലൊക്കെ അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ മാറും അല്ലെ. അപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ മാറും അല്ലെ. അപ്പൊ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പല സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യും. അതെ അല്ലെ? അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടാണ് ആ വേദി പാടിക്കഴിഞ്ഞു കഴിയുമ്പോ ബെറ്റി ഓക്കെ ആവും, നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടി തീർന്നു എന്ന് തന്നെ ചിന്തിക്കാറുണ്ടോ? അതെ. ഏത് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയത് ബെറ്റിക്ക്?
2: ആദ്യം ഗാസയ്ക്കൊപ്പം കൊല്ലം ആ പരിപാടിയില് പാലസ്തീൻ അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പം പാലസ്തീൻ അംബാസിഡർ പേര് ചോദിച്ച് ക്ലാസ് ചോദിച്ച് അങ്ങനെ അഭിനന്ദിച്ചായിരുന്നു.
1: അതെ അല്ലേ? അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരാള് വന്നിട്ട് മോളുടെ അടുത്ത് വന്ന് ഈ രീതിയിൽ പറഞ്ഞു. അപ്പൊ അന്ന് എന്താണ്, ഏത് കവിതയാണ് പാടിയത്?
2: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ.
1: അതെ. അപ്പൊ അത്രയും ഒരു അഭിനന്ദനം കിട്ടിയ ഒരു ഒരു കവിതയാണ്. അപ്പൊ അത് ആ ബെറ്റി നമുക്ക് വേണ്ടിട്ടൊന്ന് പാടുവോ?
2: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ. എഴുതിയത് കെ എൻ കുറുപ്പ്. ഗാസ നടുക്കം മുഴക്കം വെടിയോ ചേങ്ങുമേ. ഗാസ നടുക്കം മുഴക്കം വെടിയോ ചേങ്ങുമേ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. കതിനകൾ പൊട്ടുന്നു ഭയശങ്കയുണരുന്നു ലോകമെങ്ങും നടുങ്ങും പ്രതിഷേധം. മതവർഗ വിദ്വേഷം അഹിതകർമ്മങ്ങളും ജനഹിതരോഷവും ജന്മപാശങ്ങളും. ബോംബിൻ പ്രകാശമോ വിദ്വേഷഭൂമിയോ ദുരിതപർവങ്ങളോ അഹിതകർമ്മങ്ങളോ. സത്യധർമ്മത്തിന്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ. സത്യധർമ്മത്തിന്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ. പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ.
1: അതെ. അപ്പൊ ഈ ഒരു കവിതയ്ക്കാണ് ബെറ്റിക്ക് അവരത്രയും നല്ലൊരു അഭിനന്ദനം കിട്ടിയത് അല്ലേ? അപ്പൊ അതെല്ലാരും അറിഞ്ഞു കഴിഞ്ഞു, എല്ലാരും വീട്ടിലൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടിൽ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ?
2: അടിപൊളിയായിരുന്നു
1: അല്ലേ? അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരം തന്നെയാണ് ബെറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാല് സാധാരണ നമ്മളിപ്പോ ഒരു പാട്ടുകാരി എന്ന് പറയുമ്പോ തന്നെ സ്കൂളിലൊക്കെ അത്യാവശ്യം നമുക്കൊരു പാടുന്ന കുട്ടിയാണ്. അപ്പൊ ഇത് ബെറ്റി പാടുക മാത്രമല്ല, ഒരു എഴുത്തുകാരിയാണ്, ചിത്രകാരിയാണ്, പ്രസംഗ വേദികളിലെല്ലാം സജീവമായിട്ട് തുടരുന്ന താരമാണ്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ബെറ്റി എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ?
2: അപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ടീച്ചറിൻ്റെ പേര് മഞ്ജുഷ മിസ് എന്നാണ്. രണ്ടാം ക്ലാസ് ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് എസ് എൻ ഡി പി യു പി സ്കൂളിൽ. അപ്പം എൻ്റെ ടീച്ചറിനും എല്ലാവർക്കും ഇഷ്ടം എഴുതുന്നതും പാടുന്നതും ഒക്കെയാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ എച്ച് എമ്മിൻ്റെ പേര് ഇന്ദുകല മിസ് എന്നാണ്. അപ്പം ഇന്ദുകല മിസ്സും എല്ലാരും സപ്പോർട്ടൊക്കെയാ.
1: അതെ. അപ്പൊ എല്ലാരും സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പുറത്ത് പോകണമെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ്? അപ്പൊ ക്ലാസ് ടൈം ആയിരിക്കും, ചിലപ്പോ എക്സാമിന്റെ ടൈം ആയിരിക്കും, അപ്പോഴെങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ പൊക്കോളോ പോയി ചെയ്തോളോ എന്നൊക്കെ പറയോ? പറയാം. അങ്ങനെ സപ്പോർട്ടാണ്. എക്സാം ഒക്കെ ആണെങ്കിലും പിന്നീട് എഴുതിപ്പിക്കാം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലേ? അപ്പൊ അങ്ങനെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ നിൽക്കാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പൊ ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിളിൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ബെറ്റിയുടെ?
2: അലീനയും അഫ്സാനയും ഐനയും ആമിനയും.
1: ഒരുപാടുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയാറുണ്ടോ ഒരു പാട്ട് പാട് ബെറ്റി, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് വരച്ചു തരുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ കാണുമ്പോ ഏത് എന്താണ് എഴുതാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരാളുടെ പേര് പറഞ്ഞ ആരായിരിക്കും?
2: അലീന.
1: അലീന. അപ്പൊ അലീനയെ പറ്റി ഓർക്കുമ്പോ എന്തായിരിക്കും പറയാൻ തോന്നുന്നത്? ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ബെറ്റിക്ക് എന്തായിരിക്കും പറയാൻ തോന്നുന്നത്?
2: അലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെനിക്ക് എപ്പോഴും കൂട്ടാം. അങ്ങനെ ഒത്തിരി ഉണ്ട്.
1: അതെ, ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ രീതി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പതുങ്ങിയൊക്കെ പറഞ്ഞെങ്കിലും ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര എനർജിയായി. അപ്പൊ സ്കൂളും ഫ്രണ്ട്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ ഒരു പ്രാസംഗിക എന്ന രീതിയിൽ ഒരുപാട് പ്രസംഗ വേദികളിൽ മത്സരിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ബെറ്റി. അപ്പൊ ഒരു പ്രസംഗം എന്ന രീതിയിൽ സ്കൂൾ എന്നുള്ള ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ബെറ്റി എങ്ങനെയായിരിക്കും ഒരു വേദിയിൽ പറയാൻ പോകുന്നത്? അപ്പൊ ഒരു വേദിയിൽ കയറി നിന്നിട്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞ് ഒരു പ്രസംഗം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സമ്മാനിക്കാവോ?
2: ബഹുമാനപ്പെട്ട എച്ച് എം, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് തന്നെയാണ്. എൻ്റെ സ്കൂൾ സ്കൂളിൽ മണിമുഴങ്ങി കൂട്ടുകാരോടൊപ്പം കൂടാൻ ബാഗും ചുമന്ന് ഓടി വന്നു അറിവിൻ്റെ വീട്ടിലേക്ക്. അതേ കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ വച്ചാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്, നല്ല ശീലങ്ങൾ പഠിക്കുന്നത്, വലിയ സ്വപ്നങ്ങൾ കാണുന്നത്, നല്ല കൂട്ടുകാരെ കിട്ടുന്നത്. നല്ല കുട്ടികളായി വളരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. ഒന്നാമതായി അച്ചടക്കം, സമയത്ത് വരിക, ടീച്ചർ പറയുന്നത് അനുസരിക്കുക. രണ്ടാമതായി പഠനം, ദിവസവും പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക, എനിക്ക് പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമതായി സ്നേഹവും സഹായവും, കൂട്ടുകാരോട് വഴക്കിടരുത്, പകരം അവരെ സ്നേഹിക്കുക, സഹായിക്കുക. എന്നും ഞാൻ വായിക്കും, കഥയും കവിതയും വായിക്കും, വായനയിലൂടെ ഞാൻ വളരും. നമ്മുടെ സ്കൂളിന് അഭിമാനമാകും, നമ്മുടെ നാടിന് അഭിമാനമാകും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് വളരാം. നമ്മുടെ സ്കൂളിനും നാടിനും അഭിമാനമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
3: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സ്കൂളിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ആരാണ് എഴുതി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ബെറ്റിയെ
2: അമ്മ
3: അമ്മയാണല്ലേ. അപ്പൊ അങ്ങനെ ബെറ്റി എഴുത്തുകാരി ആണെങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലൊരു സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അവിടെ ഒരു പഠനം എന്നതിലുപരി ഒരു സൗഹൃദം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ബെറ്റി ആ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങനെ എന്താ പറയാ, ഒരു പ്രാസംഗിക എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അത് ബെറ്റിക്ക് ചെറിയ പ്രായത്തിലെ തന്നെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് പാട്ടുകാരി എന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി, അത് കഴിഞ്ഞൊരു എഴുത്തുകാരി എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുമ്പോൾ ചിത്രരചനയാണ് അല്ലേ. അപ്പൊ ചിത്രരചന എന്ന രീതിയിൽ ബെറ്റി പഠിക്കുന്നുണ്ടോ?
2: പഠിക്കുന്നുണ്ട്.
3: പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
2: രണ്ടു വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട്.
3: യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കി നന്നായിട്ട് വരയ്ക്കുവോ ബെറ്റി? ഇപ്പൊ ഒരു പിക്ക് കണ്ടു വരയ്ക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം തോന്നിക്കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് വരച്ച് എടുക്കാൻ സാധിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്താണ്? ഇപ്പൊ പ്രകൃതിയാണോ, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഒരാളുടെ രൂപം, അങ്ങനെയൊക്കെയാണോ ഇഷ്ടം?
2: പ്രകൃതി.
3: പ്രകൃതി വരയ്ക്കാനല്ലേ ഇഷ്ടം. എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് സാധാരണ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, തെങ്ങ്, ഒരു വീട്, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പൊ ബെറ്റി എങ്ങനെയാണ് പ്രകൃതി നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുന്നത്?
2: നല്ല രീതിയിൽ പ്രകൃതി എങ്ങനെയാണ് ഇരിക്കുന്ന അത് കണക്ക് തന്നെ നല്ല വരയ്ക്കാറുണ്ട്.
3: നന്നായിട്ട് വരയ്ക്കാം. അപ്പൊ എന്തൊക്കെ കാണും, അതായത് ഒരു ഒരു പിക്ചറില് ബെറ്റിയുടെ ഒരു കൺസെപ്റ്റില്?

0: ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പാട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ, നാടൻ പാട്ടുകൾ, ഒരുപാട് നല്ല നാടൻ പാട്ടുകളും അതുപോലെ ഒരു കവിതയിൽ വളരെ എല്ലാരും അഭിനന്ദിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് കവിതയാണ് ബെറ്റി?
1: കുറത്തി.
0: അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാരും പറഞ്ഞു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബെറ്റി ഇങ്ങനെ അസാധ്യമായിട്ടാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനും നമ്മുടെ ശ്രോതാക്കളും കേൾക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കവിത നമുക്ക് വേണ്ടി ദാ ബെറ്റി പാടാൻ പോവാണ്.

0: അപ്പൊ എന്തായാലും ബെറ്റി ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ വളരെ എന്താ പറയാ സാമൂഹികപരമായിട്ടും റെലവെന്റ് ആയിട്ടുള്ള പല സബ്ജക്റ്റിനെ പറ്റി ബെറ്റി ഇങ്ങനെ സംസാരിക്കുകയും പാട്ടിലൂടെ വരികയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ ചെറിയ പ്രായത്തിലെ തന്നെ തീർച്ചയായിട്ടും പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ഒരു മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ബെറ്റിയുടെ വീട്ടില് ആരൊക്കെയാണുള്ളത്? അപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിലനിൽക്കുന്ന ആ പേരൻസിനെ പറ്റി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അച്ഛനമ്മ അവരുടെ വിശേഷങ്ങളും അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു.
1: അപ്പം എന്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പം അമ്മയാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ടും എല്ലാം പഠിപ്പിക്കുന്നതെല്ലാം.
0: അതെ, അപ്പൊ അമ്മയുടെ പേരെന്താണ്?
1: ശാന്തി എസ്.
0: അതെ, അപ്പൊ എന്താ ചെയ്യുന്ന അമ്മ?
1: അമ്മ ടീച്ചറായിരുന്നു,
0: ഇപ്പൊ ഇല്ല, ടീച്ചർ അധ്യാപിക ആയിരുന്നു അല്ലേ. അച്ഛൻ എന്താ ചെയ്യുന്ന?
1: അച്ഛൻ കർമ്മലാറാണി ട്രെയിനിങ് കോളേജിലെ സൂപ്രണ്ടാണ്.
0: അതെ അല്ലേ, അപ്പൊ അങ്ങനെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ആ ഒരു ബെറ്റിയുടെ ഒരു പഠന മേഖലയിലും ഈ ഒരു ഈ രീതികളിലും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപിക ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള പല കാര്യങ്ങളും ബെറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു പ്രായത്തിലെ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ വീട്ടില് അനിയനാണോ ചേട്ടനാണോ?
1: ചേട്ടൻ.
0: ചേട്ടന് എവിടെ പഠിക്കുകയാണ്?
1: KVSNDP UPS കടപ്പാക്കട.
0: ഏത് സ്റ്റാൻഡേർഡാണ്?
1: സെവന്റ് സ്റ്റാൻഡേർഡ്.
0: ചേട്ടൻ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? അതെ അല്ലേ, അപ്പൊ ബെറ്റി ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകുമ്പോ ചേട്ടൻ കൂടെ വരാറുണ്ടോ? അപ്പൊ ചേട്ടന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നന്നായിട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എഴുത്തിലാണെങ്കിലും പാട്ടിലും ഒക്കെ ചേട്ടൻ പാടാറുണ്ടോ?
1: ചേട്ടൻ പാടാറില്ല.
0: പാടാറില്ല, എഴുതാറുണ്ടോ? ഇല്ല. അപ്പൊ ബെറ്റിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു

0: ഒരു സകലകലാ വല്ലംഭി ആയിട്ട് നിൽക്കുന്ന അല്ലേ. അതുകൊണ്ട് വീട്ടിൽ തന്നെ ബെറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊക്കെ ഉണ്ടോ ഇത്രയും ഒരു സ്റ്റാർ ആയതുകൊണ്ട്? ഇല്ലല്ലേ, വീട്ടിൽ അങ്ങനൊന്നും ഇല്ല. വീട്ടിലെങ്ങനെയാണ് ചേട്ടനുമായിട്ട്? വളരെ നല്ല സ്നേഹമാണോ അതോ അടി കൂടാറുണ്ടോ? ഇടക്കിടക്കൊക്കെ ഉണ്ടല്ലേ, അതെന്ത് ചോദ്യമാണ് അല്ലേ. വീട്ടിൽ അടി കൂടാറുണ്ട്, പക്ഷെ സ്നേഹമാണ്. മോടോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് അല്ലേ. പേരെന്തായിരുന്നു?
1: അലക്സാർത്ര ഡിക്രൂസ്.
0: അതെ അല്ലേ. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകരും ടീച്ചേഴ്സും അധ്യാപകരും അമ്മയും അച്ഛനും ബ്രദറും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബെറ്റി, ഈ പഠനം ഇപ്പൊ 7th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടിയും ഒരുപാട് മേഖലകളിൽ ബെറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല വേദികളിലും പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ പഠനമായിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെയാണ് ഒന്ന് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പഠിക്കുകയും വേണം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയും വേണം. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യും?
1: ഞാൻ 2nd ക്ലാസ്സിലാണ്.
0: അപ്പൊ സ്കൂളിൽ, അത് തന്നെ, സ്കൂളിലൊക്കെ പോകാൻ ഇടയ്ക്ക് സാധിക്കാറില്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും, ഓക്കെ ആണ് എന്ന രീതിയിൽ? അപ്പൊ വീട്ടിലിരുന്ന് പഠിച്ച് അത് കവർ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാറുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഏതാണ്? എഴുതാനാണോ അതോ വരയ്ക്കാനാണോ പാടാനാണോ?
1: എഴുതാനും പാടാനും.
0: എഴുതാനും പാടാനുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ. അവസാനമായിട്ട് ബെറ്റി വരച്ചിട്ടുള്ളത് എന്തായിരിക്കും അവസാനമായിട്ട് വരച്ചത്?
1: അത്തപ്പൂക്കളാണ്.
0: അത്തപ്പൂക്കളാണ്. അപ്പൊ അങ്ങനെ ബെറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ, എന്താണ് പറയേണ്ടത്? ഒരുപാട് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും അല്ലേ, എന്താണ് വരയ്ക്കുന്നത് എന്നൊക്കെ അല്ലേ. യെസ്. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും?
1: എന്റെ ഭാഷ.
0: എന്റെ ഭാഷ. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ?

0: ബെറ്റി ഇങ്ങനെ ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി സമ്മാനങ്ങളും കിട്ടി കാണും അല്ലേ? അപ്പൊ എന്തൊക്കെ സമ്മാനങ്ങളാണ്, എങ്ങനെയാ പുരസ്കാരങ്ങളൊക്കെയാണ് ബെറ്റിക്ക് കിട്ടിയിട്ടുള്ളത്?
1: സ്കൂളിന്നും പിന്നെ കലോത്സവത്തിനൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 ബാലപ്രതിഭ ആദരവ് സാഹിത്യ സംഗമ വേദിയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
0: 100+ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് നമ്മുടെ കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലപ്രതിഭ ആദരവൊക്കെ 2025 ഒക്കെ നേടിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ്. അപ്പോ ഈ ഓർമ്മയിൽ നിൽക്കുന്നത് ഇത്ര മാത്രമാണെങ്കിലും നിരവധി അവാർഡുകളാണ്. 2026 തന്നെ മാസ് ആർട്സിന്റെയും ONV മലയാള പഠന കേന്ദ്രം ലൈബ്രറിയുടെയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങളും ഈ ഒരു കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഴുത്തുകാരി എന്ന രീതിയിലാണെങ്കിലും, പാട്ടുകാരി എന്ന രീതിയിലാണെങ്കിലും, ചിത്രരചനയിലും ഒരുപാട് മത്സരങ്ങളിൽ വർണ്ണം 2026 സെക്കൻഡ് പ്രൈസ് വിന്നറാണ് നമ്മുടെ കൂടിയിരിക്കുന്ന ബെറ്റി അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല പുരസ്കാരങ്ങളാണ് ബെറ്റിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ അതില് പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ TVയിലൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ രസമായിട്ട് പാട്ടൊക്കെ പാടി ഒരുപാട് സ്കൂളിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹരിത വിദ്യാലയം എന്ന പ്രോഗ്രാം അല്ലേ? അപ്പൊ അത് സീസൺ 4 ഒരു മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് തീർച്ചയായും നമ്മൾ TVയിൽ ഇങ്ങനെ കണ്ട് കുട്ടികളുടെ ആ ഒരു പല രീതിയിലുള്ള കഴിവുകളും കണ്ട് രസിച്ചിട്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ ഹരിത വിദ്യാലയത്തിന്റെ പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അതിലൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ ബെറ്റി എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയാണ് ബെറ്റിക്ക് സമ്മാനിച്ചിരുന്നത്? അപ്പൊ അത് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ?
1: അന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെയും ഒരുപാട് ചേച്ചിമാരെയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പരിപാടി അടിപൊളിയായിരുന്നു.
0: അവിടെ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും അല്ലേ? അപ്പൊ എന്തായിരുന്നു അവിടുത്തെ ഒരു പെർഫോമൻസിൽ എങ്ങനെയൊക്കെ ആയിരുന്നു? പാട്ടുകളും പിന്നെ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള സംസാരവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തല്ലേ? അപ്പൊ എത്ര നാളുണ്ടായിരുന്നു അതില്? എത്ര ദിവസമായിരുന്നു അതിന്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്?
1: ഒരു ദിവസം
0: മാത്രം, ഒരു സ്കൂളിൽ ഒരു ദിവസം അല്ലേ? അപ്പൊ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഇങ്ങനെ TVയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോ TVയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പേരൻസും എല്ലാരും ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? നമ്മുടെ ബെറ്റി ഇങ്ങനെ വന്നിരിക്കാണ് TVയില്, അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലേ? ബെറ്റി എങ്ങനെയായിരുന്നു TVയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമായിരുന്നു അത് പറഞ്ഞത് എന്നൊക്കെ തോന്നിയോ? അങ്ങനൊക്കെ തോന്നി അല്ലേ? യെസ്. അപ്പൊ ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നി അല്ലേ? അതെ. അപ്പൊ അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് ഹരിത വിദ്യാലയത്തിലൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികൾ, അതായത് ബാലസംഘം, മാസ്, ശിശുക്ഷേമ സമിതി, വനിതാ സാഹിതി, അങ്ങനെ ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്നത് ഗാസിക്കൊപ്പം കൊല്ലം എന്ന പരിപാടിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുള്ള പുലരിയോ നോവിൻ്റെ പുഞ്ചിരിയോ എന്ന കവിത അവതരിപ്പിച്ചു. അതിനു മുൻപ് നമ്മൾ ആ ഒരു കവിത കേട്ടു. അതിന് തന്നെ പാലസ്തീൻ അംബാസിഡർ ആയിട്ടുള്ള അബ്ദുള്ള അബു ഷാവേസിന്റെ നേരിട്ടുള്ള അഭിനന്ദനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഒരു 7 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നുകയാണ് ചെയ്യുന്നത്, ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റിലേക്കൊക്കെ പോയി എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ആ ഒരു നല്ലൊരു കുട്ടി അല്ലേ, ഇത്രയും കഴിവുകളുള്ളൊരു കുട്ടിയാണ് ഇന്ന് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കൗതുകം എല്ലാവർക്കും ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നു. അപ്പൊ ബെറ്റി ഇങ്ങനെ വളരെ കാമായി അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ആളൊരു നിസ്സാര പുള്ളി അല്ല എന്നെനിക്ക് തോന്നുകയാണ്. ഒത്തിരി നല്ല നല്ല എഴുത്തുകൾ ഇനിയും തുടർന്ന് ഒരുപാട് എഴുതാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ. അപ്പൊ ഈ പത്രങ്ങളിലൊക്കെ സജീവമായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ, എഴുത്തുകാരി എന്ന രീതിയിൽ മാഗസിൻസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ബെറ്റിക്ക് ഇപ്പൊ ഒരു 7 ആയിട്ടുള്ളൂ, പക്ഷെ എങ്കിലും ഒത്തിരി മേഖലകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ, ഒരു സ്വപ്ന വേദി അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ബെറ്റിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തോന്നുന്നത്?
1: എനിക്ക് ഒത്തിരി വായിക്കണം, വായിച്ച് കവിതകളൊക്കെ എഴുതണം എന്നൊക്കെ ഉണ്ട്.
0: അതെ, വായിച്ച് ഒരുപാട് വായിച്ചിട്ട് നല്ല നല്ല കവിതകളൊക്കെ എഴുതണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കുഞ്ഞി കുട്ടി ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ബെറ്റി പറയുന്നത്. കാര്യം ഇപ്പൊ കൂടുതലും നമ്മുടെ കുട്ടി ആൾക്കാർ പൊതുവെ എല്ലാവരും ടി വി അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരുന്ന സമയം കളയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ബെറ്റി അതിനൊരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഒരുപാട് എഴുതണം, ഒരുപാട് വായിക്കണം, അറിയണം എന്ന് കൂടി നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ബെറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണോ അത്? അതെല്ലാം. അപ്പൊ നമ്മുടെ കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ബെറ്റിക്ക് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് വായിക്കണം എന്നൊക്കെ പറയാനുണ്ടോ? പറഞ്ഞോ.
1: നന്നായിട്ട് വായിക്കണം, വായിച്ച് വായിച്ച് വളരണം, വായനയുടെ ലോകത്തേക്ക് പോകണം.
0: അതെ, അപ്പൊ നല്ലൊരു മെസ്സേജ് കൂടിയാണ്. കുഞ്ഞിക്കുട്ടിയാണെങ്കിലും നല്ല ആശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകകരമായിട്ട് തന്നെ തോന്നുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ ബെറ്റി സാർത്ര. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 7 വയസ്സുകാരി ആണെങ്കിൽ കൂടിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടർ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ആണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്?
1: അപ്പം ടെക്സ്റ്റില് പഠിക്കാനുള്ളത് അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കും.
0: മിടുക്കിയാണല്ലോ, അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു വെക്കോ? നേരത്തെ തന്നെ പഠിച്ചു വെക്കും. അത് കൊള്ളാം കേട്ടോ. കാര്യം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പഠിപ്പിക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ വെറ്റിക്കുട്ടി വളരെ മിടുക്കിയായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബെറ്റിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ബ്രദർ, ടീച്ചേഴ്സ് ഒക്കെയാണ്. അല്ലാതെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബെറ്റിയുടെ കൂടെ?

0: നിലനിൽക്കുന്നത്.
1: താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സജനാഥ് സാറ്, പിന്നെ ഷൈൻദേവ് അങ്കിള്, ബാബു മാമൻ, വർഗീസ് മാമൻ, തൊടിയൂർ മാമൻ, റഷീദ് സാറ്, ജവഹർ സാറ്, സദാശിവനപ്പൂപ്പൻ, അങ്ങനെ ഒത്തിരി പേരാണ്.
0: അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ബെറ്റിയുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഇതല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിലും ബെറ്റിയുടെ ഓർമ്മയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ സദാശിവൻ സർ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു നല്ലൊരു കലാകാരിയായിട്ട് ഇങ്ങനെ തുടർന്നു പോകട്ടെ, നിരവധി വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അവസാനമായിട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു പറ്റി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ട് രസിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് റേഡിയോ സാന്ത്വനത്തിൽ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ബെറ്റിക്ക് പറയാനുള്ളത്?
1: എനിക്ക് ഈ റേഡിയോയിൽ പറയാൻ സാധിച്ചത് ഇവിടുത്തെ പ്രൊഡ്യൂസറായിട്ടുള്ള മജീഷ്യനായ സദാശിവൻ പൂപ്പനാണ്, പിന്നെ എൻ.എം. പിള്ള സാറിനും താങ്ക്സ്.
0: അതെ, അപ്പൊ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ എൻ എം പിള്ള സാറിനും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള സദാശിവൻ സാറാണ് ഈ ഒരു മിടുക്കിക്കുട്ടിയെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു താങ്ക്സ് തന്നെ നമ്മുടെ ബെറ്റി സാർത്രെ നൽകിയിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്, ഇനിയും തുടർന്ന് ഒരുപാട് വേദികളിൽ നല്ല രീതിയിൽ ഒരു മിടുക്കിയായിട്ട് ഒരു നിറസാന്നിധ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ബെറ്റി സാർത്രെ. ബെറ്റി സാർത്രെ എന്ന കൊച്ചു മിടുക്കിയുടെ ഒരുപാട് വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇങ്ങനെ കടന്നു പോയത്. നിരവധി മേഖലകളിൽ സജീവമായിട്ടുള്ള ബെറ്റി സാർത്രയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളുമായി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. സ്വർഗത്തിലേക്ക് നായയും, ഇതാണ് ഇന്നത്തെ കഥ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് വിജയികളായ പാണ്ഡവന്മാർ ഒടുവിൽ പരീക്ഷത്തിനെ രാജാവാക്കി വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു. എന്താണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ, രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് ശേഷിച്ച കാലം തപസ്സിന് ഉപയോഗിക്കുക. ഏറ്റവും മുമ്പിൽ യുധിഷ്ഠിരനാണ് നടന്നിരുന്നത്, ഏറ്റവും ഒടുവിൽ പാഞ്ചാലിയും. പാഞ്ചാലി തൊട്ട് ഓരോരുത്തരായി വഴിയിൽ വീണു. തിരിഞ്ഞു നോക്കാതെ യാത്ര തുടർന്ന യുധിഷ്ഠിരൻ്റെ കൂടെ ഒരു നായക്കുട്ടിയും ഉണ്ടായിരുന്നു. കുറേ ദൂരം പോയപ്പോൾ ഇന്ദ്രൻ സ്വയം തേരുമായി വന്നു, ഉടലോടെ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. എന്താ കാരണം? അത്രയ്ക്ക് ധർമ്മിഷ്ഠനാണ്, സത്യവാനാണ്. യുധിഷ്ഠിരൻ ഇന്ദ്രനോട് പറഞ്ഞു, തൻ്റെ കൂടെ ഇത്രയും ദൂരം വന്ന നായക്കുട്ടിയെയും കൂടെ കൊണ്ടുപോകണം. അത് പറ്റില്ല, നായകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്നായി ഇന്ദ്രൻ. എങ്കിൽ എനിക്കും സ്വർഗം വേണ്ട. യാതൊരു കാരണവശാലും തന്നെ ആശ്രയിച്ച് വന്നവനല്ലേ, ഉപേക്ഷിക്കില്ല എന്നായി യുധിഷ്ഠിരൻ. ഇത് കേട്ട് സന്തുഷ്ടനായി നായയുടെ രൂപം ധരിച്ചു വന്ന യമധർമ്മൻ തൻ്റെ യഥാർത്ഥ രൂപം ധരിച്ച് യുധിഷ്ഠിരനെ അനുഗമിച്ചു. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: പ്രശസ്ത നാടക അഭിനേതാവ് അജീഷ് കൃഷ്ണയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ KPSC നിന്ന് നമ്മുടെ
2: പ്രശാന്ത് നാരായണൻ ഛായാമുഖി മോഹൻലാലും മുകേഷുമാണ് ഭീമസേനായിട്ടും മോഹൻലാൽ അതിന്റെ ക്യാമ്പൊക്കെ ഭയങ്കര സ്വാധീനം. മോഹൻലാലിനെ പോലെ വലിയൊരു പ്രതിഭ, മുകേഷിനെ പോലുള്ള വലിയൊരു നടന്മാരും അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ ഇതാണ്. അത് വലിയ തിരക്കുള്ള സമയത്താണ് ലാലേട്ടനകത്ത് അഭിനയിക്കാനായിട്ട് വരുന്നത് തന്നെ. അപ്പം അതിന് കറക്റ്റായിട്ട് ആ സമയം കണ്ടെത്തി ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ. പക്ഷേ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നിട്ട് സാറ് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതത്തോടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഭയങ്കര ഒരു ഇഷ്ടമുള്ള സീൻ എന്ന് പറയാം, സൗഗന്ധിക പുഷ്പം പറിക്കാനായിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സീന് ലാലേട്ടൻ ചെയ്തതെന്ന് വെച്ചാൽ നാടകത്തിൽ അതാണ് സാറിന്റെ പിന്നെ മെയ്വഴക്കം, പിന്നെ അഭിനയം, ശരീരം മൊത്തവും അങ്ങനെ അഭിനയിക്കും, കൈ കുഞ്ഞു വിരള് വരെ അഭിനയിക്കും, അത്ര ഇതാണ് നാടകത്തിൽ. അത് പുള്ളി അത് എത്ര തവണ ചെയ്യണമെങ്കിലും മറുപടി എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്
1: കലയോടുള്ള ഡെഡിക്കേഷൻ ആണ്.
2: അതെ, അത് ആ ക്യാമ്പ് അതൊന്നും നമുക്ക് ഒരിക്കലും
1: മറക്കാനാകും തന്നെ.
2: അതൊക്കെ കണ്ടിട്ടാണ് നമ്മള് ഈ നാടകം ഇത്രയും നമ്മള് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ്
1: ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചു,

0: തീർച്ചയായിട്ടും അല്ല, നമ്മളങ്ങനെ വ്യത്യസ്തമായിട്ട് തന്നെ അങ്ങനെ കാണണല്ലോ. അപ്പം സിനിമ വേറൊരു ഇതാണ്, വേറൊരു ഇതാണ് അപ്രപാളി. അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്ക് പക്ഷെ തിയേറ്ററിലുള്ളത് വേറൊരു സാധനമാണ്. നമുക്ക് രണ്ടും രണ്ട് സാധനമാണ്. അപ്പൊ നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടുന്നത് നാടകത്തിൽ
1: നിന്നാണ്. ചോദിച്ചത് നമ്മുടെ ഉള്ളിലെ തന്റെ ഉള്ളിലെ കലാകാരനെ തൃപ്തിപ്പെടുത്തുന്നത് നാടകം തന്നെയായിരിക്കും. പരിമിതമായി നിന്നുകൊണ്ട് ഉള്ളിലെ പ്രതിഭയെ പുറത്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്.
0: നമ്മളിപ്പം പിന്നെ തിയേറ്റർ ബാക്ക് കർട്ടന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അരങ്ങിലേക്ക് വരുമ്പം നമുക്ക് ഒരു തെറ്റും ഉണ്ടാകാതിരിക്കാനുള്ള ഇത് കോൺഫിഡൻ്റ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ നേരിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുകയല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നിട്ടേക്കോ, അപ്പൊ നമുക്ക് തൃപ്തിയല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യാം. പക്ഷെ നാടകത്തിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും 100% പെർഫോമൻസ് തിയേറ്ററിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ രംഗത്തേക്ക് വരുന്നത്. ആ ഒരു കോൺഫിഡൻസോടെ തന്നെയായിരിക്കും നാടകം ചെയ്യുന്നത്. അതാണ് നാടകത്തിന്റെ.
1: അതെ അതെ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര തന്നെയായാലും മാറ്റുരയ്ക്കാൻ മറ്റൊന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം ആത്മസമർപ്പണത്തിന്റെ ആ ഒരു നിമിഷത്തില് ഒരു പിഴവുകളും പറ്റാതെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വെളിച്ചത്തിൽ വന്ന് നിൽക്കുന്ന ഒരു കലാകാരന്റെ ചിത്രം, അത് ഗ്രേറ്റ് ആണ്. ഭയങ്കര അതാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത.
0: പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല കെ പി എസ് സിന്ന് പിന്നെ ഒരു 8 വർഷം 9 വർഷം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ എനിക്ക് വേറൊരു സമിതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എനിക്കൊരു സമിതി ഉണ്ടാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കെ പി എസ് സി പോലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ളൊരു സമിതിയാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റർ.
1: അന്ന് നാടക കെ പി എസ് സി ഒക്കെ കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നാടക വണ്ടിയിൽ ദേശാഭിമാനി തിയേറ്റേഴ്സ് ഇങ്ങനെ വരികയായി.
0: ദേശാഭിമാനി അതുപോലൊരു നമുക്കൊരു വികാരമായിരുന്നു,
1: സജീവമായിരുന്നു
0: വികാരം നമ്മുടെ നാടകത്തിലാണ്. അപ്പൊ അത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ ഈ അത് പിന്നെ അതിന്റെ ഒരു ഓണർ മരിച്ചു പോയതിനു ശേഷം പിന്നെ ആ നാടകം നോക്കി നടക്കാൻ അതൊരു പാർട്ടി ബേസ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട്
1: മുന്നോട്ട്
0: കൊണ്ടുവരാനില്ല. അങ്ങനെ ഒരു 10 വർഷത്തോളം നാടകം മുറങ്ങി അങ്ങനെയാണ് പിന്നെ ഞാൻ ദേശാഭിമാനിയുടെ പേരിൽ നിന്ന് ചെയ്യണോ.
1: ദേശാഭിമാനിയുടെ അമരക്കാരനാവാൻ തീരുമാനിച്ചില്ലേ,
0: ദേശാഭിമാനിയുടെ പേരിൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം. അങ്ങനെ പിന്നെ ദേശാഭിമാനി തീർന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗാനമേള ചെയ്യുന്നുണ്ട്, മൂൺ ബേഡ്സ് എന്ന് പറഞ്ഞ.
1: ഞാൻ ഈ ദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വർഷം ചോദിക്കുന്നില്ല. ഒരുപക്ഷെ വർഷമൊക്കെ പറഞ്ഞു വരുമ്പോ കുറെ പറയാനുണ്ടാവും. നമ്മുടെ എപ്പിസോഡുകൾക്കൊക്കെ പരിമിതികളും ഉണ്ട്. എനിക്ക് ഒന്ന് ഒരുപാട് പറയാനുള്ളിൽ ഇങ്ങനെ ഉണ്ട്. കാരണം ഇത്രയും നാടകത്തെ നെഞ്ചേറ്റിയ ഒരു കലാകാരന് ഓരോ വേദിയിൽ നിന്നും കിട്ടുന്നത് ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലെ. അപ്പം പല പല പ്രതിഭകളുമായി വേദി പങ്കിടുക, പിന്നീട് ഒരുപാട് രസകരമായ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സൗണ്ട് ഭയങ്കര പ്രത്യേകതയാണ് എന്ന് ഞാൻ വന്നിരുന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒരു കവിതയോ പാട്ടോ ലളിതഗാനമോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങോ ഒക്കെ ഒന്ന് പാടിയാല് ഉപകാരമായി.
0: സൗണ്ട് കേട്ടു പാട്ട് എനിക്ക് അങ്ങനെ ഞാനങ്ങനെ പാടല്ലെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരിങ്ങനെ പാട്ടുണ്ട്, അതും ഈ റേഡിയോയിലോട്ടാണ്. റേഡിയോയിൽ ലളിതഗാന പാടല്
1: നല്ലതായിരുന്നു. ലളിതഗാനം പിന്നെ
0: ഇല്ലേ പഠിപ്പിക്കുന്നത് രാവിലെ രാധാകൃഷ്ണ സാറാണ് പഠിപ്പിക്കുന്നത്. ഒരു ഞായറാഴ്ച എല്ലാം 8 മണിക്ക് കണ്ട് രാവിലെ
1: ക്ലാസ് ഉണ്ടായിരുന്നു.
0: ആ ക്ലാസ്സിൽ ഞാനിരുന്ന് എഴുതി എടുത്തിട്ട് അവര് സാറ് ഇങ്ങനെ പഠിപ്പിക്കുന്ന പോലെ ഒരാളെ പഠിപ്പിക്കുന്ന അതിങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ലളിതഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഒരു ലളിതഗാനത്തില് പാടാൻ അറിയത്തില്ല, പ്രേക്ഷകര് ക്ഷമിക്കണം ആദ്യമേ പറഞ്ഞതുകൊണ്ട് ക്ഷമാവണം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു.

0: ഒന്നായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം വരക്കൂട്ടിയ ഒരു ലളിതഗാനം. ഭയങ്കര എല്ലായിടങ്ങളിലും ആരാണ്
1: വരികളാണ്. ഇതിപ്പം ആ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സൗണ്ടാണ് ഇപ്പോഴും നമുക്ക്.
0: ഇതൊരു പാട്ട് കേൾക്കുമ്പോ അങ്ങനെയാണ്
1: ആ പാട്ടിൽ. അതാണ് ലളിതഗാനത്തിന്റെ ഒരു, എനിക്ക് അന്ന് ലളിതഗാനത്തോട് ഭയങ്കര
0: ഒരുപാട് പേർക്ക് നമുക്കൊക്കെ വന്ന ലളിതഗാനം. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മളെ ലളിതഗാനത്തിന്റെ വേദികളിലൊക്കെ എല്ലാരിങ്ങനെ ഇടിച്ചു വരുമായിരുന്നു അന്ന് അല്ലേ. ഈ ലളിതഗാനങ്ങൾ അന്ന് അത്രയും നല്ലതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചേട്ടന്റെ സിസ്റ്റർ ടീച്ചർ ഈ ഒരു പാട്ട് ഇപ്പൊ വേദികളിലൊക്കെ
1: പാടുന്നുണ്ട്. ഈ പാട്ട് ഇപ്പോഴും എനിക്ക് പാട്ടുകള് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ എടുക്കുമ്പോഴും ഈ പാട്ട് ഇങ്ങനെ കേൾക്കും.
0: അതാണ് കലയുടെ ഒരു
1: മഹാത്മ്യം.
0: ഒരിക്കലും എത്ര പിന്നിട്ട് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും സൃഷ്ടികള് എന്നും അവിടെ നല്ലതായി തന്നെ തുടരും
1: അല്ലേ.
0: ഇപ്പൊ നാളെ ആയാലും നാടകമായാലും സിനിമയായാലും മറ്റേ നമ്മളൊക്കെ ഒന്നും ചെയ്യാതെ ഭൂമിയിൽ നിന്ന് പോകുന്നതിൽ എത്രയോ ഭേദമാണ്.
1: ഈ പാട്ടിറങ്ങിയ ഒരു കാലഘട്ടത്തില് സിനിമാ പാട്ടിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന
0: അതുപോലെ ഒരു പാട്ടായിരുന്നു. ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഇത് ഇതൊക്കെ തന്നെ നമ്മൾ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇന്ന് മനസ്സ് തുറന്നു പറയാണ്, നമ്മളിങ്ങനെ രണ്ടും കല ഉള്ളിലുള്ളവരായതുകൊണ്ടായിരിക്കാം ഇത്രയും നമുക്ക് ഈ കല എന്ന് പറയുമ്പോഴ് ഒരുപാടിടങ്ങളിലെ ചിലപ്പോഴൊക്കെ ഈ CBSE സ്കൂളിൽ ചില സ്കൂളുകളിലൊക്കെ അല്ലെ, CBSE സ്കൂളുകളിലാണ് പ്രധാനം. CBSE സ്കൂളിനെ കുറ്റം പറയല്ല, പക്ഷെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നോക്കുമ്പം കലയ്ക്ക് ഒരുപാട് ഇടം കൊടുത്തു പോകുന്നുണ്ട് അല്ലെ. നമുക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോ മാഷന്മാര് നമ്മളെ പരിശീലിപ്പിക്കുക അല്ലെ. പക്ഷെ എനിക്കൊന്നും CBSE ഇടങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ എനിക്കൊന്ന് നാടകത്തിന് വേണ്ടിയൊന്നും അങ്ങനെ അത്ര വലുതായിട്ട് ഈ അടുത്തെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ അടുത്ത് നമ്മുടെ സെഞ്ചൂഡിന്റെ ഫാദർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, മുഖത്തല സെഞ്ചൂഡ് സ്കൂളിലെ ഫാദർ പ്രിൻസിപ്പൽ. അദ്ദേഹം പറഞ്ഞു കലയ്ക്ക് വേണ്ടി നല്ല എഫേർട്ട് എടുത്തു, പുള്ളിയും കലാകാരനാണ്. നമുക്ക് ഒത്തിരി
1: സന്തോഷം.
0: അപ്പം അങ്ങനെ പിന്നീട് നമുക്ക് കുറേ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ദേശത്തൊരു ക്ലബ് ഉണ്ടാവും, ആ ഒരു ക്ലബിലൂടെയാണ് ഈ അന്ന് കലകളെ കലാകാരന്മാരെ തിരിച്ചറിയുന്നതും കഴിവിനെയൊക്കെ തിരിച്ചറിയുന്നതൊക്കെ. അപ്പൊ തുടക്കത്തിൽ ഇവിടെ ഇരുന്നപ്പോഴേ പറഞ്ഞു അങ്ങനെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു
1: ഉണ്ടായിരുന്നു.
0: അതിന്നുണ്ടോ?
1: അതിന്നുണ്ട്, ചെറിയ
0: നടത്തുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സമാഗമത്തിൽ വന്നിരുന്നു പോയ ഒരുപാട് പേരും ഈ ദേശത്തെ ക്ലബിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: അല്ല, നമ്മുടെ ഇപ്പൊ ഈ മലയാളത്തിലും നാടകത്തിലും സിനിമയിലും വന്നിരിക്കുക എല്ലാവരുടെയും ബേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്,
0: ക്ലബ്
1: അങ്ങനെ ക്ലബ് ഉണ്ടായിരുന്നു. നമ്മുടെ ഞാൻ ആണ് കുടവട്ട് ഒരു മുരളിച്ചേട്ടൻ, മുരളിച്ചേട്ടൻ വന്നതും അവിടുത്തെ ഒരു
0: ക്ലബിലൂടെയാണ്. നമ്മുടെ കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന അല്ലേ.
1: ഞാൻ എന്റെ ഞാൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്റെ അമ്മയുടെ തറവാട്
0: കുടവട്ടൂര്.
1: വിഷുവിനാണ് എല്ലാ വർഷവും ഉത്സവം.
0: നമുക്ക് അത്തരം വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്. ഇനി ആ കുടവട്ടൂർ നമ്മുടെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ ചേട്ടനാണ്, പ്രതിഭയാണ് അല്ലേ. അദ്ദേഹത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക്

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം സമാഗമത്തിലേക്ക്. സമാഗമ

0: ത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമാഗമത്തിലൂടെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് ഉണ്ട്. റേഡിയോ സാന്ത്വനത്തിന് സമാഗമത്തിന് ഒരുപാട് പേര് അത് കാതോർക്കുന്നുണ്ട്. ഇത്തരം കലാപ്രതിഭകളൊക്കെ വന്നിവിടെ ഇരിക്കുമ്പോൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലെ നിരവധി അനുഭവങ്ങൾ അറിവുകളൊക്കെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാടകത്തെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു, KPSC സംഗീത നാടക അക്കാദമി. അപ്പം ഇനി പറയാനുള്ളത് നമുക്ക് കുറച്ച് പ്രതിഭകളുമായി, നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് നമ്മുടെ പ്രതിഭാധനനായ കുടവട്ടൂർ മുരളിയുമായിട്ടുള്ള ബന്ധമാണ്, അദ്ദേഹവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമോ?
1: കുടവട്ടൂർ ഗ്രാമം എൻ്റെ അമ്മയുടെ ഗ്രാമമാണ്, അമ്മയുടെ തറവാടൊക്കെ അവിടെയാണ്. ഞാനിപ്പോൾ വെക്കേഷനിലൊക്കെ കയറും അവിടെയാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഉത്സവം വിഷുവിനാണ് ഉത്സവത്തിന് വരുന്നത്. അങ്ങനെ ഞാൻ വിഷുവിന് ഉത്സവം അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ ഭരത് മുരളി മുരളിശേഖരനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് പുള്ളി എന്റെ കൊച്ചുകാരനിൽ നിൽക്കുന്ന സമയം നായക വേഷങ്ങളിൽ അങ്ങ് അഭിനയിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു
0: നാട്ടിൻപുറത്തെ ഉത്സവത്തിന് വരുവായിരുന്നു
1: എല്ലാ വർഷവും.
0: അതാണ്
1: അവിടുത്തെ അമ്പലത്തിലെ വിഷുവിന്റെ ഉത്സവത്തിന്
0: അവിടെ ഉണ്ടാവും.
1: അതെ അതെ, വയലിന്റെ കരയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്, ഉള്ള് മൊത്തം വയലാണ്. അപ്പൊ അതിന് മുമ്പിട്ട് കൊയ്ത് ഒക്കെ കറ്റയൊക്കെ മാറ്റിയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയതാണ് എടുപ്പൂതിരയാണ്, എന്ന് വെച്ചാൽ റോഡ് വയലിൽ നിന്ന് എടുത്ത് ക്ഷേത്രത്തിലേക്ക് കയറ്റി വരുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയാണ് പുള്ളി ഒരു കള്ളി മുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ഒരു തോർത്തൊക്കെ നാടൻ ശൈലിയിൽ അവിടെ നിൽക്കും. ഒരു കറക്റ്റ് നാട്ടിൻപുറത്തുകാരൻ എന്നല്ലേ, അന്ന് നമുക്ക് സിനിമയിലൊക്കെ പുള്ളിയെ കാണുന്ന ആ ഒരു
0: പുള്ളി
1: അങ്ങോട്ട് എല്ലാരടുത്തും പുള്ളി പോയി സംസാരിക്കും എല്ലാം ഉണ്ടോ അങ്ങനെ ആ ഒരു ശൈലി പുള്ളി. എനിക്ക് ആ പുള്ളിയുടെ ആ സൗണ്ട് എനിക്ക് അത്യാവശ്യമാണ് ഇഷ്ടമാണ്. അതാണ് പുള്ളിയുടെ സൗണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും അടുത്ത് അലിയാർ സാറിന്റെ നാടും അവിടെയാണ്. അപ്പൊ അവരെല്ലാം അന്ന് ഇത്രയും വലിയ പോപ്പുലറായിട്ട് ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ വരും. ഞാൻ സത്യം പറഞ്ഞ ഇതിന് പോകുന്നത് പോലും പുള്ളിയുടെ നടപ്പ് ഇരിപ്പ് എല്ലാം ഞാൻ ഇങ്ങനെ വിഷിക്കും. അന്ന് അന്ന് നമ്മള് സിനിമയിൽ വരൂ അന്നൊക്കെ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു. സാറിന് പോലെ എനിക്ക് നാടകത്തിൽ നിന്ന് നാടകത്തിന്നാണല്ലോ പുള്ളി നാടകം കളിച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് കവലത്തിന് അതെ കവലത്തിന്റെ ഇതും നരേന്ദ്രപ്രസാദിന്റെ കൂടെ ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ നരേന്ദ്രപ്രസാദ് സാറിന്റെ കൂടെ ഒക്കെ നാടകം കളിച്ചിട്ടാണ് പുള്ളി സിനിമയിലേക്ക് വരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി സാർ അവിടെ പോകുന്നത് പിന്നെ ആ നാടക പ്രവർത്തകരായിട്ട്. അതാണ് ഈ കല ഇങ്ങനെ മനസ്സിലുള്ളവർ എവിടെ
0: ചെന്നാലും
1: അതാണ് ഞാൻ ഈ നാടകം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതാണ് എനിക്ക് ഇതാണ് എനിക്ക് പഠിത്തം കഴിഞ്ഞതിന് ശേഷം നാടകം പിന്നെ എനിക്ക് തുടർന്ന് നാടകം കൊണ്ടുപോകാൻ നമുക്ക് ജോലി ആവശ്യമായിട്ട് വരുന്ന സമയത്ത്
0: നമുക്ക് പൈസ
1: അതാണ് അന്നേരം ഞാൻ ആലോചിച്ചു ഇപ്പൊ ഇത്രയും നാടകങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു ജോലി വരുമ്പോഴത്തേന് ആ ഒരു ജോലിയിലേക്ക് എത്തി. അപ്പൊ ഞാൻ കിറ്റക്സിന്റെ സെയിൽസ് മാനേജറായിട്ട് എറണാകുളത്ത് പോയി നിൽക്കുകയാണ് സമയത്തും. അന്നേരം നമുക്ക് അന്നേരം പിന്നെ അങ്ങ് ആ ജോലിയിലേക്ക്
0: പൂർണ്ണമായിട്ടും നമ്മൾ കലയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അല്ല, നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഉണ്ട്.
1: അതുകൊണ്ട് അവിടുന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. എറണാകുളത്തെ ആ ഒരു ബേസാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും നാടകം നമ്മുടെ എല്ലാം ഉണ്ട് എങ്കിലും കിറ്റക്സിൽ വർക്ക് ചെയ്ത സമയത്തും ഇങ്ങനെ വായിക്കുക അതാണ് അതെല്ലാവർക്കും നമുക്ക് അതാണ് നമ്മുടെ ഒരു പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരുക്കും എന്ന് ഓഷോയുടെ ബുക്കിലൊക്കെ.
0: അത് നമ്മുടെ ഉള്ളില് ഈ കലയുണ്ടെങ്കിൽ നമ്മൾ തൊടുന്നതും പറയുന്നതും പെരുമാറുന്നതും ഇടപഴകുന്നതും എല്ലാം കലയുമായിട്ടായിരിക്കും. നമ്മൾ എത്ര പിന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അത് നമ്മളെ മുന്നോട്ട് നയിച്ചു. അത് നമ്മളൊരു സത്യം ഉണ്ടല്ലോ, കലാകാരൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ മുഖചിത്രമാണെന്ന് പറയും അല്ലേ?
1: അങ്ങനെ ഞാൻ കിറ്റക്സിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് പറയുന്നത് അവിടെ പിന്നെ പെരുമ്പാവൂര് ഇരിങ്ങോൽക്കാവ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. കാടിന് ചുറ്റും കാടാണ്, കാടിന്റെ നടുക്ക് ക്ഷേത്രമാണ്.
0: എറണാകുളത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കും
1: ഇരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രമുണ്ട്. അപ്പൊ ആ ക്ഷേത്രം ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു സിനിമയുടെ വലിയൊരു പ്രൊഡ്യൂസർ ഒരു ആൽബം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ക്ഷേത്രത്തിന് വേണ്ടിട്ട് ഒരു നേർച്ചയായിട്ട് ഇരിങ്ങോൽക്കാവിന് വേണ്ടിട്ട് ചെയ്യുന്നത്. അവിടെ അങ്ങോട്ട് ഏഴ് പാട്ടും കണ്ട് ഉണ്ടായിരുന്നു, ആറോ ഏഴ് പാട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി എല്ലാ പാട്ടും അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക.
0: നമുക്ക്

0: അതാണ് എവിടെ അതാണ് അതാവട്ടെ ഏറ്റവും വലിയ ആ പാട്ട് ആ ആൽബത്തിലെ ഏഴ് സോങ്ങിലെ ഏറ്റവും മനോഹരമായ ഒരു സോങ് ആണ് ആ ഒരു സാങ്. അതെന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഒരു നേർച്ചയോടുള്ള അനുബന്ധിച്ചൊരു സ്റ്റോറി ആയിരുന്നു ഡെവലപ്പ്
1: ചെയ്തത്.
0: അങ്ങനെ വെച്ചേക്കാം. അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ, അതുപോലെ അവിടുത്തെ ഒരു കൂട്ടുകാരൻ റോജൻ എന്ന് പറഞ്ഞൊരു സാറാസിൽ വർക്കുന്ന പയ്യൻ, എടുത്തു പറഞ്ഞാടെ ഇതുപോലെ ഇങ്ങനെ പോയിട്ട് ഇയാൾക്ക് എപ്പോഴും അതല്ല. അന്ന് വെച്ചാൽ അന്നൊന്നും ഞാൻ വീട്ടിൽ അങ്ങനെ വരാറില്ല, നമ്മൾ അവിടെ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാണ്. ഞായറാഴ്ചകൾ മാത്രം നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കും, സിനിമകളൊക്കെ ഫുള്ള് കണ്ട് അങ്ങനെ പോകുന്നത്. അമ്മ ഒരു ഞായറാഴ്ച എന്നെ എടുത്ത് പറഞ്ഞു പിൻപോലെ നമുക്ക് ഒരാളെ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുപോലെ വലിയൊരു സ്റ്റുഡിയോയില്ല, സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടെ ഡയറക്ടർ എല്ലാവരും ഇതിരിപ്പുണ്ട്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു നമുക്ക് ഈ ഒരു പാട്ടും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ, ഉത്സവത്തിന് ചെയ്യാനുള്ള ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അന്നേരം അതിനകത്ത് പിന്നെ ഒരു 25 വയസ്സുള്ള ഒരു യുവാവാണ്, പക്ഷേ 5 വയസ്സിൻ്റെ ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ അമ്മ പയ്യനെ നടക്കിലിരുത്താൻ വേണ്ടി വരുന്ന അത് ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം കാണിക്കുന്ന ഒരു പാട്ട് ആ ഒരു സോങ്ങിനകത്താണ്. ക്ഷേത്രത്തെ ബേസ് ചെയ്ത് ബാക്കിയെല്ലാം അങ്ങനെ
1: പ്രധാനപ്പെട്ട
0: ഒരു പാട്ടാണ്, ക്ഷേത്രമായിട്ട് ബേസ് ചെയ്ത് ക്ഷേത്രം ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു പാട്ടിലാണ് അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അത് ചെയ്യാൻ പോകുന്ന വെച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാധനം ചെയ്തപ്പോ അവര് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ ഷൂട്ട് ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നാളെ എന്തായാലും ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അപ്പൊ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഇരിങ്ങുൽക്കാവ് പോകുന്നു അങ്ങനെ അവിടെ ആൽബം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ളൊരു ലിങ്കാണ് എനിക്ക് സിനിമയിലേക്ക് വരാൻ ഒരു കാര്യം. പിന്നെ പിന്നെ പിന്നെ പിന്നെ പയ്യെ പയ്യെ ചെറിയ ചെറിയ അവിടെ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ
1: ചെയ്യാൻ തുടങ്ങി.
0: അങ്ങനെയാണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ ഇപ്പോഴത്തെ സ്വാമിയുടെ അനിയൻ അനിൽ ചേർത്തല, ഭയങ്കര പുള്ളി റൈറ്ററാണ്, തിരക്കഥ പിന്നെ ലിറിക് ഒക്കെ
1: എഴുതുന്ന
0: വലിയ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതുന്ന വലിയൊരു ഭയങ്കര ഇതാണ്, വലിയ ഇതാണ്
1: അനിൽ ചേർത്തല.
0: അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചാവറയച്ഛന്റെ ജീവിതചരിത്രം സിനിമ പുള്ളി അങ്ങനെ അതിനകത്ത് എല്ലാം കോട്ടയം രമേശനൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ വേഷം, നമ്മളന്നൊക്കെ ചെറിയ വേഷങ്ങളല്ല, ഞാൻ എല്ലായിടത്തും ചെറിയ വേഷങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും ചേട്ടാ എനിക്കൊരു ചെറിയൊരു വേഷം എഴുതുന്നുണ്ടോ
1: എല്ലാം
0: ചെറിയ വേഷം, എനിക്കൊരു ചെറിയ വേഷം എന്തായാലും പറഞ്ഞേ. അപ്പം ചാവറച്ചനും ഒരു ജീവിതത്തില്ലേ, അത് അതും സഭയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കൊരു വേഷം, അപ്പം നിനക്ക് ഞാനൊരു വേഷം തരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇത് ഒരു അച്ഛൻ്റെ വേഷമാണ് നിനക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു. അമ്മ അതിനെ വിളിച്ചിട്ട് പറയുന്നു, പക്ഷെ അത് അതിലെനിക്ക് ഒരു ത്രൂഔട്ട് വേഷമാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ചാവറയച്ഛനെ എടുത്ത് ചാവറയച്ഛൻ്റെ കുട്ടി സെമിനാരിയിൽ ചേർത്ത് ചാവറയച്ഛനാക്കുന്ന ഒരു പോരൂർക്കര അച്ഛൻ എന്ന് പറഞ്ഞ അതിനൊരു പ്രശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു എനിക്ക് അതിൽ കിട്ടിയത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ശ്രദ്ധിക്കാൻ സാധനമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു തെലുങ്ക് ഒരു പടം മലയത്തി മാധു എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം, ബാജിർ സിദ്ധാർത്ഥ് ഡയറക്ട് ചെയ്ത പടം, തെലുങ്കിലേക്ക് പോയി. പിന്നെ കുറച്ച് തമിഴ് എനിക്ക് തമിഴ് പടം ഭയങ്കര ഇഷ്ടമാണ്, തമിഴിൽ കുറച്ച് ഫ്രണ്ട്സ് ആകാൻ, പിന്നെ തമിഴ് കുറച്ച് പടങ്ങൾ
1: കൈവയ്ക്കാത്ത ഭാഷകളില്ല, കന്നഡയും
0: കന്നഡ
1: ഏതൊക്കെ ലാംഗ്വേജ് അറിയാം,
0: തമിഴാണ് എനിക്ക്
1: പ്രധാനമായിട്ടും.
0: ബാക്കിയൊക്കെ ബാക്കിയൊക്കെ വെച്ചാല് ടെക്നീഷ്യന്മാരും ബാക്കി എല്ലാവരും മലയാളികൾ, തെലുങ്കിലൊക്കെ ആണെങ്കിൽ മിക്കവാറുള്ള എല്ലാം നമ്മുടെ ഇവര് തന്നെ മലയാളികളാണ് ടെക്നീഷ്യന്മാരും ഒക്കെ. പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഭാഷയോട് നമുക്ക് ചെയ്യേണ്ടതല്ല, എല്ലാ മലയാളികളും തന്നെ ആയതുകൊണ്ട് അങ്ങനെ
1: പിന്നെ പോയി.
0: പിന്നെ മലയാളത്തിൽ പിന്നെ വളപ്പൊട്ടുകൾ എന്ന് പറഞ്ഞൊരു പടം, മധു തത്തമ്പള്ളിയുടെ ഒരു പടം ചെയ്തു. അതിനിട്ടിപ്പം ജാഫർ ഇടുക്കിയും ഇന്ദ്രൻ സേട്ടനും കൂടെ ചെയ്ത് ഒരു നല്ലൊരു പടം ഉണ്ടായിരുന്നു.
1: ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിലൂടെ ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നായിരുന്നു വിവാഹിതനായത്? ഇതിനിടയിലൊക്കെ ഈ തിരക്കുകളിലൊക്കെ അതൊക്കെ മാറ്റിവെച്ച് പോയോ, അതോ പേഴ്സണൽ ലൈഫ് ഒന്ന് അറിഞ്ഞാൽ?
0: 34-ാമത്തെ വയസ്സിലാണ്
1: വിവാഹം
0: കഴിച്ചത്.
1: വൈഫ്
0: രശ്മി ആണ് പേര്, ഇപ്പൊ നേഴ്സാണ് ശാസ്താംകോട്ടയിൽ അവിടെ
1: ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഞാന് ഇങ്ങനെ നീണ്ട നാടകങ്ങള്, നീണ്ട വേദികള്, കലാപ്രവർത്തനം, ഇതിനിടയിലൊക്കെ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടെന്ന് പറയാം, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്, ഇതിനൊക്കെ സമയമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രേറ്റ്നെസ് തന്നെയാണ് എപ്പോഴും. അപ്പൊ നമുക്ക് സമാഗമത്തിലൊരു കുഞ്ഞ് ഇടവേളയ്ക്കുള്ള

സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. ഇനിയും കുറേ ചോദ്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലെ

0: ഒക്കെ കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു?
1: നമ്മള് സിനിമയിലൂടെയുള്ള,
0: അതെ, രംഗപ്രവേശമാണ് പറഞ്ഞത്. പിന്നെ നിർത്തില്ലാതെ ഇങ്ങനെ ഓരോന്നിലും അഭിനയിച്ച് അഭിനയിച്ച് മുന്നേറിയ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലൂടെ ഞാൻ പെട്ടെന്ന് ഇടയ്ക്കൂടൊരു ചോദ്യമൊന്നും ചോദിക്കില്ല. ഇന്ന് കറുപ്പൊക്കെ ഇട്ടാണ് എത്തിയത്. ഞാനും കറുപ്പാണ്. ഇത് ശ്രവ്യ മാധ്യമമായതുകൊണ്ട് നമുക്ക് ശ്രോതാക്കൾക്ക് കാണാൻ പറ്റിയില്ല. ഈ കറുപ്പിനെ ഇഷ്ടമാണോ? കറുപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: കറുപ്പ് എനിക്ക് ഇഷ്ടമാണ്. ഈ ഡ്രസ് മാത്രമല്ല കറുപ്പ്, എന്റെ നിറവും കറുപ്പാണ്. എന്റെ നിറം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആസ്വദിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ കലാരംഗത്ത് കറുപ്പിനെ മാറ്റി നിർത്തിയപ്പെട്ട എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പറയില്ലേ, നാടകത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ യു പി സ്കൂളിൽ നാടകത്തിൽ, നാടകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാടകത്തിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് ചോദിക്കും, നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആരൊക്കെയുണ്ട്, നാടകം കളിക്കാൻ ഇഷ്ടത്തോടെ? അപ്പൊ നമ്മളെല്ലാരും എണീക്കുമല്ലോ. നമ്മളൊത്തിരി, അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുത് ഇതുപോലെ ചോദിച്ചു. ഞാൻ എണീറ്റു. ഒരേ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ കൊണ്ട് അതിനകത്ത് തിരഞ്ഞെടുക്കുന്നവരാണല്ലോ നാടകത്തിൽ ചെയ്യിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എണീറ്റു. അങ്ങനെ കുറേ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തു നിന്ന് ഒരു സെലക്ഷൻ നടത്തി. അപ്പൊ അതിനകത്ത് നിന്ന് എന്നെ അന്ന് മാറ്റി നിർത്തിയത് എന്റെ ഈ
0: കളർ കൊണ്ടാണ്
1: അന്ന് എന്നെ മാറ്റി. ഞങ്ങളെ കുറച്ചുപേരെ അങ്ങ് മാറ്റി, നിങ്ങൾ കളപ്പോ, ബാക്കി ഇത്രയും പേര് മതി, കുറച്ചുപേര് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുപേരെ മാത്രം നാടകത്തിലേക്ക് അന്ന് വിടും. പക്ഷെ അന്ന് നാടകം പഠിപ്പിക്കാനായിട്ട് വന്ന സാറ് കൂടൽ ശോഭൻ എന്ന് പറഞ്ഞ സാറ് നമ്മുടെ സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ കുട്ടികളെ, ആണല്ലോ ഇത്രയും കുട്ടികളാണ് സാറേ ഇത് നാടകത്തിലുള്ള എന്ന് പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വന്ന സാറിന് ആ നാടകം ചെയ്യിക്കാൻ പറ്റിയില്ല. അവരെ കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്നാലും പറഞ്ഞ അവരെ ഇവരെ ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി എടുക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ ഓരോ കുറച്ച് വേറെ ഇവരെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, വേറെ കുറച്ച് കുട്ടികളെ കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികളെ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം വന്നപ്പോൾ നാടകത്തിലേക്ക് ഞാൻ
0: കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, നമ്മള് കല എവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നുവോ നൂറിരട്ടി ശക്തിയോടെ. ചിലയിടങ്ങളിലൊക്കെ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട്, ചില സ്റ്റേജിൽ വെച്ച് അപമാനിക്കുക. ഒരുപാട് നമ്മുടെ കലാസുഹൃത്തുക്കളൊക്കെ തന്നെ ഡാൻസ് രംഗത്തായാലും കലയിലായാലും പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇൻസൾട്ട് സഹിച്ചിട്ടുണ്ട്. പിന്നീട് അതേ വേദിയിൽ തന്നെ അവര് 100 തിളക്കമാർന്ന നേട്ടങ്ങളോടെ അതേ വേദിയിൽ അവരെ ആദരിച്ച ചരിത്രവുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പേര് പറയാൻ മടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും.
1: നമ്മുടെ ഞാൻ KPSC വരുന്ന സമയത്ത് പോലും, KPSC എന്ന് പറയുന്ന സമയത്ത് അഭിനയിക്കാൻ വരുന്ന സമയത്ത് പോലും, പിന്നീട് എനിക്ക് അവിടുന്ന് പോകാൻ, ഞാൻ അവിടുന്ന് എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു, സെറ്റ് ചെയ്യട്ടു വരുന്നു, അന്ന് ഞാൻ ലൈറ്റ് ചെയ്യുന്ന ആളുടെ സഹായിയായിരുന്നു. ആ ലൈറ്റ് അതെല്ലാം ഞാൻ എല്ലാ പണിയും ഞാൻ ചെയ്യുമായിരുന്നു.
0: സിൽബിന് അങ്ങനെ
1: എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊരു മനസ്സുകൊണ്ട് തോന്നി എന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ നിക്കണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം കൊണ്ട് അത് നന്നായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരാളെ വിടത്തില്ല എന്ന് അവർക്ക് തോന്നുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ
0: എല്ലാം ആഗ്രഹിച്ചു.
1: അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എല്ലാ പണിയും ചെയ്യുന്നത്. ഇത്രയും ഇതായാലും സാധനം കയറ്റാനും ചുമക്കാനാണെങ്കിലും, നാടക വണ്ടി എത്താത്ത സ്ഥലങ്ങളിൽ നാടകം ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. കട്ടൻ കെട്ടാനായാലും എല്ലാത്തിനും ഞാൻ അങ്ങനെ അതെല്ലാം ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ നാടകത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ
0: ഇവിടെ എത്തി നിൽക്കുമ്പോഴേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴ് അതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ
1: തോന്നുന്നു. അതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക്
0: അസുലഭ, ഒരു കലാകാരന് കിട്ടുന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണ്. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് ഇപ്പം ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ദൈവീകമാണ്.
1: തീർച്ചയായും നമ്മളൊരു സിനിമയിൽ സെറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ, ഞാൻ തിയേറ്ററാണ്, തിയേറ്റർ ബേസ് ആണ് എന്ന് പറയുമ്പോൾ KPSC വർക്ക് ചെയ്യുന്നു പറഞ്ഞു തന്നെ അവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പോ പഴയതല്ല, ഇപ്പം നാടകത്തിൽ അഭിനയിക്കുന്നവരെ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ഇപ്പോഴത്തെ സംവിധായകരായാലും എഴുത്തുകാരായാലും എല്ലാം നാടകത്തെ ഒരുപാട് ബേസ് ചെയ്ത് നാടകത്തിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സ് ആണ് ഇപ്പം കൂടുതലുള്ളത്.
0: ഈ അടുത്ത് തന്നെ നമ്മുടെ ആശ്രമ മൈതാനത്തൊരു നാടകം, ഒരു വേദി ഉണ്ടായിരുന്നു, ടിക്കറ്റ് വെച്ചായിരുന്നു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തു. ഞാൻ നമ്മുടെ ഈ സമാഗമത്തിന്റെ സീറ്റിൽ ആദ്യത്തെ അതിഥിയായി എത്തിയത് നമ്മുടെ PJ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്.
1: അയ്യോ,

0: അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കുവാനും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചേട്ടനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് അത് തിരികെ കൊണ്ടുവന്നു. ഈ അടുത്ത് കരുനാഗപ്പള്ളിയിലും നമ്മളിങ്ങനെ കേട്ടു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എത്തിയ അല്ലെ, ഒരു പെരുമഴക്കാലം പോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയേറെ ഈ നാടകത്തെ നെഞ്ചേറ്റുന്ന ഒരു നാടിൻ്റെ ഒപ്പം നിൽക്കുക, അതിലെ ഒരു കലാകാരനാകുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത.
1: തീർച്ചയായിട്ടും ഞാനിപ്പോ സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ നാടകം നാടകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ കുറെ നല്ല നാടകങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവരുടെ ആത്മബലി എന്ന് പറഞ്ഞ നാടകത്തിൽ ഭീമനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മളിപ്പം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം പാർവൈ, കാലടിയിലെ പാർവൈ, മലയാള നാടകവേദിയുടെ നാടകമാണ് ആത്മബലി എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്.
0: മലയാള നാടകവേദി എന്ന് പറഞ്ഞാല്
1: അവിടുത്തെ കാലടി സർവകലാശാലയിൽ നാടകത്തില് ഗവേഷണം ചെയ്യുന്ന PhD ചെയ്യുന്ന കുട്ടികളാണ് ഈ നാടകം ചെയ്യുന്നത്. അവർ ഭയങ്കര നമ്മളെക്കാട്ടി ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. അവരൊരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിപ്പം ചെയ്യുന്ന നാടകവും ആത്മബലി എന്ന് പറഞ്ഞ നാടകം ഹിഡിമ്പിയും ഭീമനും ആണ് അതിനകത്ത്.
0: ഈ മലയാള നാടകവേദി എന്ന് കേട്ടപ്പോ ഞാൻ എം എ മലയാളം പഠിച്ചതുകൊണ്ട് ഈ തനതു നാടകവേദി എന്നൊക്കെ അതെ അതെ അങ്ങനെ അതുമായിട്ട് ഭയങ്കര
1: നാടകവേദി നമുക്ക് ഭയങ്കര കാവാലത്തിന്റെ നാടകം ഒരിക്കലും മറക്കാത്തതല്ല. ഞാനിപ്പം അഭിനയിച്ചൊരു പടത്തിന്റെ അകത്ത് എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ശിവകുമാർ എന്ന് പറഞ്ഞ സാറാണ്. അത് ഞാൻ 5-ാമത്തെ വയസ്സിൽ പിന്നെ കാവാലത്തിന്റെ കളരിയിൽ വന്ന ആളാണ്. പുള്ളിയുടെ അച്ഛനാണ് സിനിമ കൃഷ്ണൻകുട്ടി നായർ, പഴയ നമ്മുടെ അറിയത്തില്ലേ, കൃഷ്ണൻകുട്ടി നായരുടെ മകനാണ്. ശിവൻചേട്ടനാണ്, ശിവൻചേട്ടൻ ശിവൻചേട്ടൻ ഞാൻ ഒരു 10-20 ദിവസം നമ്മളിപ്പോ ഒരു പുതിയൊരു പടത്തിന്റെ ഷൂട്ട് പാലക്കാടായിരുന്നു. അപ്പൊ ചേട്ടൻ തനത് നാടകത്തിനോട് ഭയങ്കര കല, അങ്ങനെ ആ ചേട്ടനോടൊക്കെ അതേ പറഞ്ഞില്ല, അതുപോലെ ഒത്തിരി ആൾക്കാരുമായിട്ട് അതോട് തനതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാവാലത്തിന്റെ
0: നാടകം. പിന്നെ മലയാള നാടകത്തിൽ നമ്മള് കേൾക്കുമ്പോ നമ്മുടെ പിന്നെ നെടുമുടി
1: വേണിച്ചേട്ടൻ, രാജംബി,
0: അസാധ്യ നടന്മാരായ
1: നരേന്ദ്രപ്രസാദ്, പിന്നെ അങ്ങനെ
0: നമ്മള് മലയാളത്തിന് അങ്ങനെ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ.
1: അതെ അതെ,
0: എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഭരത് മുരളി.
1: ഭരത് മുരളി തെലുങ്കൻ ചേട്ടൻ അവസാന നിമിഷം വരെയും നാടകം എന്നുവെച്ചാൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴും അന്ന് അയാൾ പറഞ്ഞാണ് എന്നെ സിനിമയിൽ നിന്ന് നാട്ടപ്പെടുത്തിയാലും എന്നെ എങ്ങനെ മാറ്റി നിർത്തില്ല, അരങ്ങിൽ എനിക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി.
0: അത് ഒരു അങ്ങനെ പറയുമ്പോഴേ അതൊരു കലാകാരന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തമായ ഒരു വാക്കാണ്. കാരണം ഉള്ളില് കലയുള്ള വ്യക്തിക്ക് എപ്പോഴും നല്ല അഭിമാന ബോധത്തോടുകൂടി നല്ല രീതിയിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്റെ കല എന്നായാലും അത് മറ്റുള്ളവർ തിരിച്ചറിയപ്പെടും, എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി. അതൊക്കെ തിലകന്റെ ഉജ്ജ്വല തീക്ഷ്ണമായ കുറേയധികം വാക്കുകളായിരുന്നു അന്നൊക്കെ
1: പുറത്തു. സിനിമയിൽ നിന്ന് മാത്രമേ മാറ്റിയിടാൻ പറ്റത്തുള്ളൂ, കലയിൽ നിന്ന് എനിക്ക് മാറ്റിയിടാൻ പറ്റില്ല. അങ്ങനെയാണ് അക്ഷരജ്വാല അമ്പലപ്പുഴയില് സാറിന്റെ സമിതിയാണ്.
0: നമ്മുടെ കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുന്നേ വന്നത് നമ്മുടെ ബിജു നെട്ടറയായിരുന്നു. ബിജുവേട്ടനാണെന്ന് വന്നിരുന്നത്. ബിജുവേട്ടൻ 2 എപ്പിസോഡുകളിലെ സമാഗമത്തിൽ ഉണ്ടായിരുന്നു. അപ്പം എൻ എൻ പിള്ളയുമായിട്ടുള്ള അഭിമുഖവും പിന്നെ കാക്കനാടന്റെ ആ ഡോക്യുമെന്ററിയുടെയും കുറേയധികം വിശേഷങ്ങൾ നമ്മളുടെ നാടകത്തെ കുറിച്ച് ഇരുന്ന് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിന്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്. കാരണം ഇങ്ങനെ വരുന്നവർ ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്. അപ്പം കലയെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഈ കലാകാരന് ഇന്ന് റേഡിയോ സാന്ത്വനത്തിലേക്ക് എത്തി ഞങ്ങളോട് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അടുത്തൊരു എപ്പിസോഡും ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കുറേ പേര് കേൾക്കുന്നവരുണ്ടാകും. അപ്പം ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച
1: തീർച്ചയായിട്ടും
0: നിങ്ങളിലേക്ക് എത്താം. ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനി നമ്മുടെ കലാകാരനായ ശ്രീ അജീഷ് കൃഷ്ണയ്ക്ക് നമ്മോട് പറയാനുണ്ടാകും. അതൊക്കെ കേൾക്കാൻ നിങ്ങളും റെഡിയായി സമാഗമത്തിനായി കാതോർത്തിരിക്കണം. അപ്പം ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുന്നു. സമാഗമത്തിൽ ഇത്രയും നേരം അതിഥി ആയി എത്തിയിരുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: തിരക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മിഥുനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
1: നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക

വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.